നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 30, ജൂൺ 13, ശനിയാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: ಜಲಿ ಪ್ರವಿಲಸನ್ನಿಜ ಶೀರ್ಷ ದೇಶ ಶ್ರೀ ವೆಂಕಟಾಚಲಪತೆ ತವ ಸುಪ್ರಭಾತಂ.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ.
2: നമ്മുടെ സങ്കല്പം, വാക്ക്, കർമ്മം, ഇവ മൂന്നിലും എപ്പോഴാണോ സമാനത വരുന്നത്, ആ സമാനതകളുള്ള വ്യക്തിത്വങ്ങളെയാണ് വിവേകശാലി എന്ന് വിളിക്കുന്നത്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, ജ്ഞാനം അതായത് അറിവ് എല്ലാവർക്കുമുണ്ട്. കൊച്ചുകുട്ടികളെ കുറിച്ച് നാം പറയാറില്ലേ, അവൻ മിടുക്കനാണ്, എല്ലാം അറിയാം, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും അവൻ അറിയാം. എന്നാൽ സത്യത്തിൽ എന്താണ് ഈ മിടുക്ക്? സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് എല്ലാം വളരെ വിശാലമാണ്. അതുകൊണ്ട് ധാരാളം വിവരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്, ഇൻഫോർമേഷൻസ് നമ്മുടെ പക്കൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ വിവരങ്ങൾ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ വിവേകമായി മാറുന്നത്, എന്ത് അറിവുകളാണോ നമ്മൾ ആർജിച്ചത്, ആ അറിവുകൾക്ക് അനുസൃതമായി നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തിയിലും സമാനത എപ്പോൾ ഉണ്ടാകുന്നുവോ, ആ വിവേകത്തെ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ടി സദുപയോഗം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വിവേകശാലി എന്ന് പറയുന്നത്. മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് വിവേകം ആണ്. സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ എന്ന് പറയാറില്ലേ. നമ്മുടെ സങ്കല്പങ്ങൾ കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ യോഗ്യമാണോ എന്ന് വിവേകം ഉപയോഗിച്ച് പരിശോധിക്കണം. അറിവുള്ളവർ ധാരാളമുണ്ട്, എന്നാൽ അറിവിനെ അനുഭവമാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഏത് രംഗത്തെയും നിഷ്ക്രിയതയ്ക്ക് കാരണം. അനുയോജ്യമായ സമയത്ത് ഉചിതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ് ആണ് നമുക്ക് വേണ്ടത്. വിവേകം ഉണർന്നാലേ ജീവിതത്തിലെ തെറ്റുകളിൽ നിന്ന് മുക്തമാകാൻ സാധിക്കും. അതുകൊണ്ട് വിവേകത്തെ ഒരിക്കലും ഹത്യ ചെയ്യരുത്. അതിദുർലഭമായ ഈ മനുഷ്യ ജന്മം വിവേകത്തോടെ ജീവിച്ച് നമുക്ക് സഫലമാക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.
1: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ നൽകിയ സദ്വചനം.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 രാഗലയം, 9:00 സത്വചനം, 11:00 വണ്ടർ വേൾഡ്, 12:15 സ്ത്രീശക്തി, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 നിയമവേദി, 1:30 മധുരഗീതങ്ങൾ, 3:00 മിത്താരം, 3:30 കൃഷിജാലകം, 4:00 ഡയമണ്ട് ഡയലോഗ്സ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 9:00 കരിയർ കോമ്പസ്, 9:15 കഥാസരിത് സാഗരം, 10:00 നിശാഗന്ധി.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം 1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
1: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
3: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിന്റെ മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കൊറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുന സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആന്റ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
1: പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കെഎസ്ആർടിസി പുറത്തിറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം ബോർഡ് സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൌജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും കെഎസ്ആർടിസി അധികൃതർ വ്യക്തമാക്കി.

0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിന്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട കെഎസ്ഇബിയുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും ഒരു ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5:00 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കെഎസ്ആർടിസി പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
0: 7 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം. ദാ ഇവിടെ ഗ്രീറ്റിംഗ് കാർഡ്സ് ആരംഭിക്കുകയാണ് കേട്ടോ. ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. അങ്ങനെ നമ്മൾ ജൂൺ മാസത്തിലൂടെ എങ്ങനെ സഞ്ചരിക്കുകയാണ്. ജൂൺ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച, ജൂൺ 13-നോട് ദാ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. ഈ ഒരു ദിവസം പലരും ഇങ്ങനെ എന്താ പറയുക, ഒരു അവധിയുടെ ആ ഒരു ക്ഷീണമൊക്കെ ഇങ്ങനെ തീർക്കാനായിട്ട് ഉറക്കത്തിൽ നിന്ന് പതിയെ കണ്ണൊക്കെ തുറന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നല്ല നല്ല വാർത്തകൾ ഇന്നത്തെ ദിവസം നമുക്ക് കേൾക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് നമ്മൾ ഒരു അവധി ദിവസമാണെന്ന് തുടക്കത്തിലേ പറഞ്ഞു, എന്നാൽ അതിനപ്പുറം ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ജൂൺ 13 എന്ന് പറഞ്ഞ ഈ ഒരു തീയതിയോട് കേട്ടോ. അപ്പൊ എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ ഒരു എന്താ പറയുക, ഡ്രസ്സ് എന്ന് പറയുന്നത് അല്ലേ, നമ്മളിൽ പലരുടെയും ഒരു ക്രൈസ് ആയിരിക്കും പുതിയ ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ പല പല ഡ്രസ്സ് എടുക്കുക എന്നുള്ളത്. ഈ ഡ്രസ്സിനൊക്കെ പിന്നിൽ, അതിൻ്റെ മേക്കിങ്ങിന് പിന്നിൽ ഒരു കാര്യമുണ്ട്, തയ്യൽ മെഷീൻ. തയ്യൽ മെഷീൻ എന്ന വിപ്ലവകരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തത്തിന് ജന്മം നൽകി, അല്ലെങ്കിൽ ആ ഒരു കണ്ടുപിടുത്തം വെളിച്ചം കണ്ട ഒരു ദിവസമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇന്നാണ്. അതായത് ജൂൺ 13 എന്ന് പറയുന്നത് തയ്യൽ മെഷീൻ കണ്ടുപിടിച്ച ദിവസമാണ്. യെസ്, ഇങ്ങനെയൊരു ദിവസമുള്ള കാര്യം ഓർമ്മയുണ്ടായിരുന്നോ? നമ്മളൊക്കെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 1790 കേട്ടോ തോമസ് സെയിൻ്റ് ആദ്യമായിട്ട് തയ്യൽ മെഷീൻ കണ്ടുപിടിക്കുന്നത്. ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്ന ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു അത്. ഇന്നും നമ്മൾ പല പേരിൽ പല പല സെറ്റിങ്സുള്ള തയ്യൽ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്, പലതരം ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തം നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു മഹത്വത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും, അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ ജൂൺ 13 എന്ന് പറയുന്നത് നമ്മൾ തയ്യൽ മെഷീൻ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ തയ്ക്കുന്നവർക്കും തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്കും ഡ്രസ്സിനെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു ദിവസം ആഘോഷിക്കാനുള്ളതാണ്. ഇന്ന് തയ്യൽ മെഷീൻ ദിനമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഒരുപാട് നമുക്ക് ചുറ്റും തയ്ക്കുന്നവരുണ്ട്, ഈ ദിവസവും ഈ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ദിവസം ഒന്ന് മാറ്റിവെക്കാം അല്ലേ. അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആൽബിനിസം, ഈ രോഗത്തെക്കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെക്കുറിച്ച്, രോഗം എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇന്ന് ആൽബിനിസം ഡേ ആയിട്ടാണ് കേട്ടോ ആചരിക്കുന്നത്. ഇങ്ങനെ ആചരിക്കുന്നതിന് പിന്നിലും ഒരു കാരണമുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു രോഗാവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർ നേരിടുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. എന്താണ് ആൽബിനിസം എന്ന് ചോദിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് ആ ഒരു പേര് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ തലമുടിക്കും മറ്റ് രോമങ്ങൾക്ക്, അതായത് മുഖത്തും മുടിക്കുമൊക്കെ നിറം വ്യത്യാസം വരുന്നൊരു അസുഖമാണ് ആൽബിനിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ആൽബിനിസം രോഗബാധ ഏൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരൊരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യസ്ഥിതി അല്ലാണ്ട് സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് അവഗണന നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര ആൽബിനിസം ഡേ ആയിട്ട് ദാ ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും അവരെ മാറ്റി നിർത്തേണ്ടതല്ല കേട്ടോ, നമ്മുടെ കൂടെ ചേർത്ത് നിർത്തേണ്ടതാണ്. അവർക്ക് യാതൊരുവിധ കുറവുകളുമില്ല, നമ്മളെപ്പോലെ തന്നെ നോർമലായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ കണ്ണിലാണ് അവർക്ക് കുറവ് തോന്നുന്നതെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. ഇത് ആർക്കും എപ്പോഴും വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആരും ഒരിക്കലും ഒരു വ്യക്തിയുടെ രോഗത്തെയോ, അല്ലെങ്കിൽ ഒരു കണ്ടീഷനെയോ വെച്ച് അയാളെ മാറ്റി നിർത്തരുത്. പ്രത്യേകിച്ച് ആൽബിനിസം ഇന്നത്തെ ഡേ നമ്മൾ ആചരിക്കുന്നത് ആൽബിനിസത്തിനെ കുറിച്ചൊരു അവബോധം നടത്തുക എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ഈ ഒരു എന്താ പറയുക 13-ാം തീയതി എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ആചരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവരെ മാറ്റി നിർത്തരുത് കേട്ടോ. 2015 മുതലാണ് ഇങ്ങനൊരു ദിവസം ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്, ഇതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എല്ലാ ദിവസവും ഗ്രീറ്റിംഗ് കാർഡ്സിൽ നമ്മളിവിടെ വന്ന് സംസാരിക്കും, എല്ലാവരെയും അല്ലേ, നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ യാതൊരുവിധ മാറ്റമില്ല. ഇവിടെയുള്ള ആർ ജി എസ് ആണെങ്കിലും, അതുപോലെ തന്നെ ലിസ്ണേഴ്സ് ആണെങ്കിലും, മറ്റ് ടെക്നിക്കൽ ടീമാണെങ്കിലും, ഇതെല്ലാം ഒരൊറ്റ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ഞാൻ എന്തിനാണ് രാവിലെ വന്ന് ഇത് പറയുന്നത് എന്നല്ലേ. എല്ലാവർക്കും അറിയാം, ഇന്നലെ വൈകിട്ട് സോങ്സ് ഓൺ ഡിമാൻഡ് നമ്മുടെ അമൃത ചേച്ചിയായിരുന്നു സോങ്സ് ഓൺ ഡിമാൻഡിൽ ഉണ്ടായിരുന്നത്.
വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു മെസ്സേജിലൂടെ ഇന്നലെ അമൃത ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയോട് മോശമായിട്ട് സംസാരിക്കില്ല. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരിക്കലും ഒരു ലിസണറോട് നമ്മൾ മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഇവിടെയുള്ള ആർ ജേസിനോട് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? അതായത് ഇന്നലെ നിഷാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നൊരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന മര്യാദ പകുതിയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് ആവശ്യമായത് കൊണ്ടാണ് കേട്ടോ ഇതൊന്ന് പറയുന്നത്. നിഷാന്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നീ എന്ന് സംബോധന ചെയ്തിട്ടാണ് ഇന്നലെ അമൃത ചേച്ചിയോട് സംസാരിച്ചത്. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 7:50 ശേഷം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് പലപ്പോഴും ഇത് വായിക്കാൻ പറ്റില്ല. കാരണം 7:53 നിങ്ങൾ ഓർക്കും 7:50 തൊട്ട് 8 വരെ, അതായത് 10 ഗ്യാപ്പ് ഉണ്ടല്ലോ, പിന്നെ എന്താണ് മെസ്സേജ് വായിച്ചാൽ കുഴപ്പമെന്ന്. ശരിക്കും 10 ഗ്യാപ്പില്ല. നമുക്ക് 7:53 ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്താലേ പാട്ട് കയറി ടൈം ചെക്ക് ആഡ് എല്ലാം കറക്റ്റ് പോവുള്ളൂ. അതുകൊണ്ട് വൈൻഡപ്പ് എങ്ങനെ പോയാലും നമുക്ക് നേരത്തെ ചെയ്യണം. അപ്പോൾ 7 അല്ലെങ്കിൽ 7:50 ശേഷം വായിച്ച മെസ്സേജ് നമുക്ക് പലപ്പോഴും വായിക്കാൻ പറ്റാതെ പോകാറുണ്ട്. അതിൻ്റെ പേരിൽ ഒരാളെ ഭയങ്കര മോശമായ രീതിയിൽ മെസ്സേജ് അയച്ച് സംസാരിക്കുക, അതൊക്കെ വളരെ മോശമാണ്. ഭയങ്കര ലോക്കൽ ലാംഗ്വേജ് ഒക്കെയാണ് യൂസ് ചെയ്തേക്കണം. അപ്പോൾ എനിക്കത് ഇവിടെ വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ലാസ്റ്റ് മെസ്സേജ് വന്നേക്കണം. അപ്പോൾ എന്തായാലും വിചാരിക്കുക, ആർ ജി എസ് ഇവിടെ ഇരിക്കുന്നു, ഈ ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലൈവിനിടയിൽ ചെയ്യാനുണ്ട്. നിങ്ങൾക്കത് പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ്, ഒന്ന് സംസാരിക്കുക, ഒരു പാട്ടിടുക, പരിപാടി തീർന്നു എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനിടയിൽ ഇങ്ങനെയുള്ള മോശമായ പ്രതികരണങ്ങൾ അയക്കുന്നത് വളരെ മോശമാണല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0469-273-3333. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനിയിപ്പം ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ തിരുത്താനും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആശംസകളൊക്കെ നമുക്ക് കേൾക്കാം ആദ്യത്തെ പാട്ടിന് ശേഷം. ധാവരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ ബാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
0: ഞാൻ ലക്ഷ്മി പ്രിയ.
1: ലക്ഷ്മി പ്രിയ ചേച്ചി, എന്നാണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു?
0: ഓ, ആ സുഖമായിട്ടിരിക്കുന്നു.
1: അപ്പൊ എന്താണ്?
0: ഞാനിപ്പം ജസ്റ്റ് ഒന്ന് വെച്ചതാണ്, വെച്ച് കേട്ടപ്പോ അപർണ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ വിളിക്കുന്ന ഒരാളല്ല, പക്ഷെ എനിക്ക് ഇതിലൊരു അഭിപ്രായം എന്തായാലും പറയണം എന്ന് എനിക്ക് തോന്നി.
1: പറഞ്ഞോളൂ ചേച്ചി.
0: ആ, ഇപ്പൊ അപർണ രാവിലെ പറഞ്ഞല്ലോ ഒരു മിസ്റ്റർ നിഷാന്ത്
1: അല്ലേ?
0: നിഷാന്ത് അല്ലേ?
1: അതെ അതെ.
0: ആ ആ പുള്ളി എന്താണ് നമ്മുടെ ആർജയ അമർജയോട് ചില അപമര്യാദമായ വാക്കുകൾ ഉപയോഗിച്ച് മെസ്സേജ് ഇട്ടുന്നു പറഞ്ഞു അല്ലേ? ഇത് നമുക്ക് മുഖമില്ലാതെ എല്ലാവർക്കും പറയാം.
1: അതെ.
0: എവിടെയും ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് മുഖമില്ലാതെ എവിടെയും പറയാം. അവരുടെ വിചാരം അത് അതെന്തോ ക്രെഡിറ്റ് പോലെയാണ്.
1: തീർച്ചയായിട്ടും.
0: ഒരു പെണ്ണിനോട് സംസാരിക്കാൻ ഒരാണിന് ശരിക്കും അറിയില്ലെങ്കിൽ അത് അവന്റെ വിലയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അത് അതിന്റെ അർത്ഥം സ്വന്തം വീട്ടിലും ഇങ്ങനെ തന്നെ ആവില്ലേ? ആ വീട്ടിലെ കാര്യങ്ങളല്ലേ പുറത്തേക്ക് കാണിക്കുന്നത്? ഒരിക്കലും ഒരാണും ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം വീട്ടില് സ്വന്തം അമ്മയും അച്ഛനെയും കുടുംബക്കാരെയും റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും പുറത്ത് ഒരാളോടും മര്യാദ കെട്ട് വേറെ ഭാഷയിൽ സംസാരിക്കില്ല. ദേഷ്യം വരും, അത് സ്വാഭാവികം അല്ലേ? അതിലും ഒരു റെസ്പെക്ട് ഇട്ടേ സംസാരിക്കുള്ളൂ.
1: തീർച്ചയായിട്ടും.
0: ഒരു മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞ നിഷാന്ത് എന്ന് പറയുന്ന ആ ആ വ്യക്തി അത്രയും അമർദയോട് സംസാരിക്കണമെങ്കിൽ അത് നമുക്ക് സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാമല്ലോ. അപ്പൊ
1: അല്ല, ഇത് നമ്മൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമല്ല, എല്ലാരും ഇത് അറിയണം. നമ്മുടെ കൂടെ നല്ല ലിസണേഴ്സ് ഉണ്ട്, അവരും അറിയണം. അവര് നമ്മളോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുന്നവരുണ്ട്. അപ്പോ അങ്ങനെ എല്ലാവരും ഇതിനെ ഇപ്പൊ ചേച്ചി സംസാരിച്ച പോലെ അഭിപ്രായങ്ങൾ പറയട്ടെ.
0: എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇത് മൊത്തത്തിൽ ഒരാള് ചെയ്ത ഇത് മൊത്തത്തിലുള്ള ശ്രോതാക്കളെയും ബാധിക്കാനേ.
1: അതെ അതെ.
0: ഇപ്പൊ ഈ പുള്ളി ചെന്നിട്ട് വൺ സൈഡേ പറയുള്ളൂ മറ്റുള്ളവരോടും.
1: അതെ അതെ.
0: അത് ഞങ്ങളുടെ മെസ്സേജ് വായിക്കുന്നില്ല, അവര് ഭയങ്കര ഇതാണ്, അവർക്ക് ചില ആൾക്കാരോട് പാർഷ്യാലിറ്റിയാണ്, മറ്റേതാണ് മറിച്ചാന്ന് പറയും. എപ്പോഴും ആര് പറഞ്ഞാലും ഒരാളുടെ സൈഡിൽ സംസാരിക്കുള്ളൂ, അയാളാണ് ശരിയെന്ന് വിചാരിക്കുള്ളൂ, അത് കേൾക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടവും തന്നെ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെ പറയണേ. ഇനിയും ഇതുപോലെ ശ്രോതാക്കൾ എഴുതരുത്, പറയാം. ഇപ്പൊ എത്രയോ മെസ്സേജസ് എന്റെ ആയാലും വായിക്കാതിരുന്നിട്ടുണ്ട്. എനിക്ക് തിരിച്ച് എനിക്കൊന്ന് അപർണ എല്ലാരും റിപ്ലൈ ചെയ്തിട്ടുണ്ട്, ചേച്ചി എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ്. അത് നമുക്ക് അറിയാം, ഇത് നിങ്ങൾ ഓടിപ്പോന്നില്ല, ഈ റേഡിയോ നിന്ന് പോകുന്നില്ല. അടുത്ത ദിവസം നമുക്ക് ഇതേ മെസ്സേജ് നമുക്ക് ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ അവര് പറയാ ഇന്നലെ വായിച്ചില്ല കേട്ടോ, ഒന്ന് വായിക്കണേ, പറഞ്ഞാൽ വായിക്കാതിരിക്കോ. നിങ്ങളത് പറയുന്നുണ്ട്, തീരുന്നതിന് മുന്നേ പറയുന്നുണ്ട്, ചേരാൻ സമയം കിട്ടാത്തത് കൊണ്ട് അത് നിങ്ങൾ ഒന്നുകൂടെ ഫോർവേഡ് ചെയ്യൂ, നാളെ വായിക്കാം. അത് ചിലപ്പോ അപർണയാവണമെന്നില്ല നാളെ വരുന്നത്, ചിലപ്പോ അമൃതയായിരിക്കും. അവര് വരുമ്പോ അത് കാര്യം പറയാ, അതിന് ഇന്ന് തന്നെ വായിക്കണം എന്നില്ലല്ലോ. പലർക്കും ഈ ഒരു റേഡിയോയിൽ പലർക്കും അങ്ങനെ ഒരു ഇതുണ്ട്, ഇന്ന് തന്നെ വായിക്കണം. ഞാനൊക്കെ പുറത്തു നിന്ന് കൊറേ കേൾക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് അതൊക്കെ മനസ്സിലാവുന്ന ഒരാളാണ്.
1: കാര്യങ്ങൾ
0: വന്ന് കാര്യങ്ങൾ നിങ്ങൾ ധൈര്യത്തോടെ, നിങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ധൈര്യമായിട്ട് ഇത്രയും ഒരു റേഡിയോ സ്റ്റേഷൻ കൊണ്ട് നടത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല.
1: ഓക്കെ ചേച്ചി, ഈ ഒരു അഭിപ്രായം പങ്കുവെച്ചെങ്കിൽ ഒരുപാട് നന്ദി. ഓക്കെ. ഹലോ, കോൾ ഡ്രോപ്പായി എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് ലക്ഷ്മി പ്രിയ ശേഷിയാണ്. ചേച്ചി ആ വിലയേറിയ അഭിപ്രായം നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ്. ചേച്ചി പറഞ്ഞ എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള പ്രവൃത്തികളും നമ്മൾ ഒളിച്ചു വെക്കേണ്ടതില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? യെസ് അനിൽകുമാർ ചേട്ടൻ, എന്നാണ് വിശേഷം? കൊട്ടിയൂരൊക്കെ പോയി എത്തിയോ? ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ? താങ്ക് യു ചേട്ടാ. എന്താണ് ആശംസ?
2: എന്റെ ഫ്രണ്ട് രാജി, രാജി ഓൺലൈൻ വഴി ഡ്രസ്സുകളും അതുപോലെ സാരികളും ചൂടാറുകളും പിന്നെ എല്ലാ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ കൊടുക്കുന്ന ഒരാളാ. അടുത്തുള്ളതാണ് കുട്ടിയുടെ ബർത്ത്ഡേ.
1: ഓക്കെ,
2: അപ്പൊ ഞാനിപ്പം ലക്ഷ്മി പ്രിയ ചേച്ചി പറഞ്ഞ ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. കാരണം

0: പിന്നാളിൽ ഒരുപോലെ സംഭവം ഉണ്ടായത്, അന്നും അമൃത കാർത്തിക കുട്ടി ലൈവ് ഇരിക്കില്ല, മെസ്സേജ് വായിച്ചില്ലെന്ന്. പക്ഷെ എന്റെ തന്നെ എത്ര മെസ്സേജ് വായിക്കാൻ പോകും, ഞാൻ ഇടയ്ക്ക് ഒന്നില് അയ്യോ മെസ്സേജ് വായിച്ചില്ലെന്ന് പറഞ്ഞ ഇതിൽ കൂടും. പക്ഷെ തിരിച്ച് അപ്പൊ അപർണയാണേലും തിരിച്ചു പറയത്തില്ല, അയ്യോ മറന്നുപോയല്ലേ കണ്ടില്ല എന്ന്
1: പറഞ്ഞു. അതെ അതെ,
0: അത്രേ ഉള്ളൂ നമ്മള്. പിന്നെ പിന്നീടല്ലേ പിന്നെ മെസ്സേജ് അയക്കാമല്ലോ. അതാണ് കാരണം വിളിക്കുന്ന റേഡിയോയിലുള്ള ആര് ആർജിയസ് വന്നാൽ, നിങ്ങൾ മൂന്ന് പേര് ആര് വന്നാലും നീ കുട്ടീസ് അല്ലെങ്കിൽ അവരുടെ പേര് വിളി, ഇത് നീയെന്നും ഞാനും നീന്നും നിങ്ങളൊന്നും ഒരിക്കലും ഞാൻ ഇതുപോലെ ഒരാളെ പോലും വിളിക്കും.
1: അതെ അതാണ് കേട്ടോ, നമുക്ക് ചേട്ടനെ പോലെ ഒരുപാട് നല്ലവരായിട്ടുള്ള ലിസണേഴ്സ് ഉണ്ട്, അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ളവരുണ്ട്.
0: മൂത്തവരാണെങ്കിൽ എന്നെക്കാട്ട് മൂത്തവരാണ് ചേച്ചി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ചേച്ചി കുട്ടി എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്നെക്കാട്ട് ഇളയവരാണ് കുട്ടീസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അല്ലവരുടെ പേര് വിളിക്കുക.
1: നീന്നും
0: നിങ്ങളൊന്നും വിളിക്കും, മോശമാകും, അതൊക്കെ നമ്മള് ആരും വിളിക്കും.
1: അതെ ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ആശംസ കൊടുത്തേക്ക് കേട്ടോ ചേച്ചിക്ക്.
0: പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ല ഡേവിഷ്.
1: താങ്ക് യു ചേട്ടാ, ചേട്ടൻ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും അനിൽ ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംസാരിക്കുക അല്ലേ, ചേട്ടൻ പറഞ്ഞതും കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഒരാളെയും മോശമായിട്ട് സംബോധന ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, ഒന്നല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പേരുണ്ട്, ആ പേര് വിളിക്കാം. അതില്ലെങ്കിൽ ഇനിയിപ്പോൾ ചേച്ചി എന്നോ അനിയത്തി എന്നൊക്കെ വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ പേര് വിളിച്ചാൽ മതി, അതിൽ അത്ര മോശമൊന്നും ഇല്ല. ഓക്കെ, അപ്പം എന്തായാലും നോക്കി ഇനി ഒരു പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാറ്റ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിരെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9994 1.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. വളരെ വേഗമാണ് ഇന്ന് സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മെസ്സേജാണ് അനിലയാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. അനിലയ്ക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. അതുപോലെ തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപർണക്കുട്ടി നീരുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്, വയനാട് കമ്പളക്കാട്ട് നിന്നും രതീഷ് ചേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനിൽകുമാർ ചേട്ടനും നീരുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് വയനാട് കമ്പളക്കാട് നിന്നും രതീഷ് ചേട്ടനാണ്. രതീഷ് ചേട്ടനും ഫാമിലിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ് കേട്ടോ. നല്ല ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. നല്ലൊരു ഗുഡ് മോർണിംഗ് ആണ് അയച്ചിട്ടുള്ളത് നമ്മുടെ സുലഭ ചേച്ചിയാണ് കേട്ടോ. സുലഭ ചേച്ചിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു വലിയ മെസ്സേജാണ്. മെസ്സേജിലേക്ക് ഞാൻ പോവാം. പ്രിയ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റിനും നല്ലൊരു പുലരി ആദ്യം ആശംസിക്കുന്നു. ഞങ്ങളുടെ എല്ലാമായ പ്രിയ സാറായ മജ്നു സാറിൻ്റെ ജന്മദിനമാണിന്ന്. മജ്നു സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മയും പ്രാർത്ഥനയും എൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ പേരിലും റേഡിയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേരിലും എൻ്റെ എല്ലാ ശ്രോതാക്കളുടെ പേരിലും ഞങ്ങളുടെ താജ് ഹാൻഡിക്രാഫ്റ്റ് അല്ലെ മജ്നു സാറിൻ്റെ പ്രിയ സുഹൃത്തായ അബ്ദുൾ മജീദ് സാറിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഒപ്പം ഞങ്ങൾ സൗഹൃദവാണിയിലെ സുഹൃത്തുക്കളുടെ പേരിലും ഞങ്ങളുടെ സ്റ്റാഫുകളായ സലീജ, ഷീജ, ഷിജി, ജെസി, സൗമ്യ, വിൻഷ, ചന്ദ്രിക, സുപ്രിയ, ജയന്തി, ലിജി, സാനി, പീറ്റർ, റസീല, ചിത്ര, ഷീജ, ഇസ്മയിൽ, മുനീറ, ആസാദ്, ഷാജി, വിനു, ഉദയൻ, അതുപോലെ തന്നെ സുനീഷ്, ജിമ്മി, ഇവരുടെ പേരിലും നല്ലൊരു ആശംസ നേർന്നുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ ജയങ്കർ സലിത ശ്രീനന്ദ. ഓക്കെ, അപ്പൊ ഫോട്ടോച്ചിയിൽ നിന്ന് നമ്മുടെ ജയങ്കരേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജയങ്കരേട്ടൻ്റെ സാറിന്, മജ്നു സാറിന് നല്ലൊരു പിറന്നാൾ ആശംസ അതാ റേഡിയോ മാക്ഫാസ്റ്റിൻ്റെ വകയായിട്ട് ഞാനിവിടെ നൽകുകയാണ് കേട്ടോ. അപ്പം ജയങ്കരേട്ടനും ഫാമിലിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നും കൂടി ഞാനിവിടെ ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഓക്കെ, നല്ലൊരു പിക്ചർ മെസ്സേജാണ്. പേര് വെച്ചിട്ടില്ല കേട്ടോ, പേരും കൂടി വെക്കണം കേട്ടോ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത്. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവുകയാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കവരത്തി ജസ്കാട്ടീന ഓക്കെ, എനിക്ക് തോന്നുന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തോ വന്നതാണെന്ന്. ജസ്കാട്ടീന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടേക്കുന്നത്. ജന്മദിനങ്ങളാണ്. ആയുസ്സും ആരോഗ്യവും ആയുസ്സും ആരോഗ്യവും സമൃദ്ധമായി നിറഞ്ഞ ജീവിതമാകട്ടെ. ഇനിയും കുറേ വർഷങ്ങളിൽ ജന്മദിനം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ, ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ ഇഷ്ടത്തോടെ നേരുന്നു 1000 ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഷറഫയ്ക്കാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഇക്ക് ആശംസ പറയാൻ ഉദ്ദേശിച്ച ആ വ്യക്തിയുടെ പേര് എനിക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു പിറന്നാൾ ആശംസ ഞാനിവിടെ നൽകുകയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവുകയാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിത ചേച്ചിയാണ്. അപർണക്കുട്ടി, അപർണക്കുട്ടി പറഞ്ഞത് ഞാൻ കേട്ടു. എന്തായാലും വളരെ മോശമായ കാര്യമാണ് രാവിലെ അറിഞ്ഞത്. അപർണക്കുട്ടിക്കും ഒപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ എന്നും പറഞ്ഞിട്ടുണ്ട്. അനിത ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിത ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഒരു ചെറിയ ക്ലൈമറ്റ് അപ്ഡേറ്റ് ഞാനിങ്ങോട്ട് തന്നാലോ. പുറത്തെ കാലാവസ്ഥ നോക്കുമ്പോൾ അധികം പ്രശ്നമില്ല, ശാന്തമായിട്ടൊരു ക്ലൈമറ്റാണ് കാണുന്നതെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് തെറ്റി. ഉടനെ ഒരു മഴ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗമായ കാറ്റിനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പം കാസർഗോഡ് ജില്ലയിലുള്ളവർ ഒന്ന് കരുതി ഇരുന്നോളൂ, മഴ വരുന്നുണ്ട്. അപ്പൊ കാസർഗോഡ് ജില്ലക്കാർക്ക് മാത്രമാണോ മഴയെന്ന് ചോദിച്ചാൽ അല്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നൊരറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഏകദേശം എല്ലാ ജില്ലകളിലും മഴ വരുന്നുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് കരുതി ഇരുന്നോളൂ, കുടയൊക്കെ എടുക്കുക എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ. ഓക്കെ, എന്തായാലും നമ്മുടെ കൂടെ ഒരു കോളറുണ്ട്, പക്ഷേ കോൾ ഡ്രോപ്പായി. അപ്പം എന്തായാലും വിളിക്കുന്ന സമയത്ത് റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം എന്തായാലും ആശംസകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് വിളിക്കാം ടു ദ നമ്പർ 0469273033 0469273033 0469273033 നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി എന്ന് പറഞ്ഞ പാട്ടിലേക്ക് പോകാൻ നേരത്തെ കോള് വന്നു. നമുക്ക് അതൊന്ന് കണക്ട് ചെയ്തിട്ട് പോകാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
1: ഇത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കർ ആണോ?
0: ജയങ്കരേട്ടൻ,
1: ഞങ്ങള് ഞാൻ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളുടെ മാക്ഫാസ്റ്റ് കുടുംബത്തിലേക്ക് ഞാൻ വിളിക്കുന്നതായിരിക്കും.
0: അതെ, ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം. മജ്നു സാറിന്റെ പിറന്നാള് അല്ലേ?
1: അതെ അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറ്. ഇന്ന് കൊറേ പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ. അപ്പൊ സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് സർവേശിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മാക്ഫാസ്റ്റിന്റെ പേരിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പേരിലും ഞങ്ങളുടെ സൗഹൃദവാണിയുടെ പേരിലും നല്ലൊരാശംസ സാറിന് നേരുന്നു.
0: നല്ലൊരാശംസെ കൊടുത്തേക്ക് കേട്ടോ. ഓക്കെ, നമ്മൾ വിളിച്ചത് ജയങ്കരേട്ടനായിരുന്നു. അപ്പൊ വീണ്ടും മജ്നു സാറിനാണ് ഒരു ആശംസ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഒരിക്കൽ കൂടി നല്ലൊരു പിറന്നാൾ ആശംസ ആ സാറിന് നൽകിക്കൊണ്ട് നമ്മൾ ഇനി പാട്ടിലേക്ക് പോവാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കേട്ട്.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ സമയം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ക്ഷമ എന്നത് താക്കോലും സ്നേഹം എന്നത് പൂട്ടുമാണ്. ഇത് ജീവിതത്തിൽ കരുതുക. സ്നേഹം കൊണ്ട് പൂട്ടേണ്ടവയെ പൂട്ടിയും ക്ഷമ കൊണ്ട് തുറക്കേണ്ടവയെ തുറന്നും യാത്ര തുടരുക. ജീവിതം എത്ര സുന്ദരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം നേരുന്നു സുലൈ അയിനിക്കോട്. സുലൈ ചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. നല്ല നല്ല വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് ഇടയുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്നേഹവും സന്തോഷവും തോന്നിപ്പിക്കുന്ന ഒന്നിനെയും പാതി വഴിയിൽ കളയരുത്. അതൊരു ഒരു പാട്ടാണെങ്കിലും സിനിമയാണെങ്കിലും പുസ്തകമാണെങ്കിലും ഒരു സുഹൃത്താണെങ്കിലും. ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലേഖചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലേഖചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ അനിൽ ചേട്ടനാണ്. നേരുന്നു ശുഭദിനം. പ്രതീക്ഷിക്കുന്നത് എല്ലാം സംഭവിക്കണമെന്നില്ല, സംഭവിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ ആകണം എന്നുമില്ല. എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക, അപ്പോൾ ഈ ജീവിതം ധന്യമാകും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിൽ ചേട്ടനാണ്. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് മോർണിംഗ്. അമൃത കാർത്തിക കുട്ടി, ദീപക്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അനിൽ ചേട്ടന്. നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മിനി ചേച്ചിയാണ്. ഏറ്റവും മോശമായ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാകുന്നതും നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതും. തീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരുമെന്ന് മനസ്സിലാക്കുന്നത്. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല ജീവിക്കാനുള്ള തിരിച്ചറിവ് കൂടിയാണ്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് കേട്ടോ. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസ, റേഡിയോ കൂട്ടുകാർക്ക് നല്ലൊരു ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി നമുക്കൊരു കുഞ്ഞു പാട്ടിലേക്ക് പോകും, ഒരു കുഞ്ഞു കുഞ്ഞു പാട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. കഴിഞ്ഞു പോകുന്ന ഒരു ദിവസം, ഒരു മണിക്കൂർ, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടില്ല. കലഹവും ദേഷ്യവും എല്ലാം ഒഴിവാക്കുകയും എല്ലാവരോടും സ്നേഹത്തോടെയും വിനയത്തോടെയും സമാധാനത്തോടെയും പെരുമാറുക. അപർണമോൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ ആശംസകൾ. ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും പ്രാർത്ഥനയോടെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപർണമോളെ, എൻ്റെ അമൃതക്കുട്ടിയെ കുറിച്ച് പറഞ്ഞത് കേട്ടു. അമൃതക്കുട്ടി ഒരു മെസ്സേജ് വായിക്കാതെ പോകാറില്ല. പക്ഷേ ഒരു ദിവസം ആർക്കും തെറ്റുപറ്റും, അത് വിചാരിച്ച് മോശമായ വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല. പറയുന്ന ആളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ നല്ലതായാലും കമന്റ് വായിച്ചാൽ ഞെട്ടും, അതാണ് ലോകം. അമൃതമോളെ, ഞങ്ങൾ എല്ലാം ഉണ്ട്, കൂടെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നദീർത്തയാണ് കേട്ടോ. നദീർത്ത, ഇങ്ങനൊരു എന്താ പറയുക, സപ്പോർട്ട് തന്നതിൽ ഒരുപാട് സ്നേഹം, നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എന്തായാലും നദീർത്തയ്ക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഹായ് അപർണ, ത്രിമൂർത്തീസിൻ്റെ പ്രഭാത വന്ദനം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജയങ്കറിൻ്റെ മജ്നു സാറിന് ഹൃദയം നിറഞ്ഞ 1000 ജന്മദിന ആശംസകൾ നേരുന്നു. ഇന്ന് മറ്റ് വിശേഷ ദിവസങ്ങൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കും സൗഹൃദവാണി സ്നേഹിതർക്കും അപർണയ്ക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇങ്ങനെ മെസ്സേജും ആശംസയൊക്കെ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയമായെന്ന് ആ ക്ലോക്ക് എന്നോട് തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം 7 കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പതിയെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്ന് ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പം ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും, പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

നിലയിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

0: ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14 ബയോസ്പെക്ട്രം 2026.
1: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെൻ
0: 8 o'clock.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ആർജെ അമൃത കാർത്തിക. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി 15 രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കുറച്ചു ദൂരം യാത്ര ചെയ്യും. രാവിലെ 9 എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും നടക്കും. ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായമോ സംസ്ഥാനമോ നോക്കാതെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും യാത്ര സൌജന്യമാണ്. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. കണ്ടക്ടറിൽ നിന്ന് സീറോ ടിക്കറ്റ് കൈപ്പറ്റണം. ഓരോ യാത്രയുടെയും വിവരം രേഖപ്പെടുത്തി സുതാര്യമായ കണക്കെടുപ്പിനാണിത്. സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സർക്കാർ വഹിക്കും. സ്ത്രീകളുടെ യാത്രാ ചെലവ് ലഭിക്കുന്നതോടെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയും, ധനമിച്ചം വർദ്ധിക്കും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം, വിദ്യാഭ്യാസ സംരംഭക പ്രവർത്തനങ്ങൾ എന്നിവ കൂടുതൽ സജീവമാകും. സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് പൊതുഗതാഗതത്തിലേക്ക് കൂടുതൽ സ്ത്രീകൾ മാറുന്നതോടെ ഇന്ധന ഉപഭോഗവും ഗതാഗത കുരുക്കും കുറയും. ഓർഡിനറി കമ്മിറ്റഡ് സ്റ്റോപ്പ്, ടൗൺ ടു ടൗൺ എന്നിങ്ങനെ പല പേരുകളിൽ ഓർഡിനറി ബസ്സുകളുണ്ട്. സൌജന്യ യാത്രയുള്ള ബസ്സുകളിൽ മുന്നിലും വശങ്ങളിലും പ്രിയദർശിനി പദ്ധതിയുടെ സ്റ്റിക്കർ പതിക്കും. പ്രിയദർശിനി പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നതിനാൽ 15 മുതൽ വിദ്യാർത്ഥിനികൾക്ക് KSRTC കൺസെഷൻ ടിക്കറ്റ് വേണ്ടിവരില്ല. എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ സിറ്റി ഫാസ്റ്റിൽ യാത്ര ചെയ്യുന്നവർ കൺസെഷൻ ടിക്കറ്റ് കരുതണം. സിറ്റി ഫാസ്റ്റിൽ വിദ്യാർത്ഥി കൺസെഷൻ അനുവദിക്കുമെങ്കിലും സൌജന്യ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സൌജന്യ യാത്ര ഈ ബസ്സുകളിലായിരിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി. വിഖ്യാത ഷൂട്ടിംഗ് താരവും പരിശീലകനുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യൻ സംഘത്തിനൊപ്പം ജർമ്മനിയിലെ മ്യൂണിക്കൽ ഷൂട്ടിംഗ് ലോകകപ്പിനുവേണ്ടി ജൂൺ 1 തിരിച്ചെത്തിയപ്പോൾ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലാക്കുകയായിരുന്നു.

വിമാനത്തിൽ വെച്ചു തന്നെ ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായതിനാൽ നേരെ ആശുപത്രിയിൽ എത്തിച്ചു. ഉത്തരാഖണ്ഡ് സ്വദേശിയാണ്. ഭാര്യ റീന, മക്കൾ ദേവാംശി, യുവരാജ്. 12 വയസ്സിൽ ദേശീയതലത്തിൽ ആദ്യ സ്വർണം നേടി ശ്രദ്ധയാകർഷിച്ച റാണ. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡലും കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡലും നേടി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട വെങ്കലം നേടി റെക്കോർഡിട്ട മനു ഭാക്കറിന്റെ കോച്ചാണ്. 1994 അർജുന അവാർഡും 1997 പത്മശ്രീയും 2020 ദ്രോണാചാര്യ പുരസ്കാരവും ലഭിച്ചു. ജൂൺ 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് പരിഷ്കാരങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷാ ദൈർഘ്യം 15 മിനിറ്റ് കൂട്ടും. 2 മണി മുതൽ 5 വരെയുള്ള പരീക്ഷ 5:15 വരെ എഴുതാം. സാധാരണ 3 മണിക്കൂറാണ് പരീക്ഷ. ഹാജരിടാനും പരീക്ഷാ കടലാസിൽ പേരുവിവരങ്ങളടക്കമുള്ള മറ്റു കാര്യങ്ങൾ എഴുതി പൂർത്തിയാക്കാനുമാണ് അധിക സമയം. വർഷങ്ങളായുള്ള വിദ്യാർത്ഥികളുടെ അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. കൊങ്കൺ റെയിൽവേ പാതയിൽ മൺസൂൺ ടൈം ടേബിൾ ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. ട്രെയിനുകളുടെ വേഗം പതിവിലും കുറച്ചാണ് മൺസൂൺ സമയപ്രകാരം സർവീസ് നടത്തുക. ഒക്ടോബർ 20 വരെയായിരിക്കും ഇത് നിലവിലുണ്ടാകുക. എൽനിനോയെ തുടർന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ കുറവുണ്ടാകും. നിലവിൽ പസഫിക് സമുദ്രത്തിൽ എൽനിനോ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിന്റെ കിഴക്കൻ ഭാഗം അസാധാരണമായി ചൂടാകുന്ന എൽനിനോ പ്രതിഭാസം ഇന്ത്യയിലേക്കുള്ള മൺസൂൺ കാറ്റിനെ ദുർബലമാക്കുന്നതാണ് മഴയിൽ കുറവ് വരുത്തുന്നത്. കാലവർഷ സീസണിൽ മിതമായതോ ശക്തമായതോ ആയ എൽനിനോ സാന്നിധ്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ശനിയാഴ്ച കനത്ത മഴയ്ക്കുള്ള മഞ്ഞ മുന്നറിയിപ്പ് നൽകി. ഞായറാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പാണ്. 14 മുതൽ കനത്ത മഴയ്ക്ക് മുന്നറിയിപ്പില്ല. വലിയ പ്രതീക്ഷകളോടെ ചെങ്കോട്ട വഴി സർവീസ് തുടങ്ങിയ പോത്തന്നൂർ എക്സ്പ്രസ് തീവണ്ടി നിർത്തുന്നു. തെക്കൻ കേരളത്തിൽ നിന്ന് പളനി വഴി കോയമ്പത്തൂരിലേക്കുള്ള ഏക സർവീസാണ് പ്രഖ്യാപിച്ച് ഉടൻ തന്നെ നിർത്തുന്നത്. സ്പെഷ്യൽ സർവീസ് എന്ന നിലയിൽ ഈ മാസം 3 തുടങ്ങിയ തീവണ്ടി 2 സർവീസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. സാധാരണ ഇത്തരം സർവീസുകൾ നീട്ടുകയാണ് പതിവ്. അല്പകാലം പ്രത്യേക തീവണ്ടിയായി ഓടിച്ച ശേഷം സ്ഥിരം സർവീസാക്കുകയും ചെയ്യും. ഇത്തവണ 2 സർവീസിൽ അവസാനിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്ന സർവീസായിരുന്നു. ബുധനാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് വ്യാഴാഴ്ച പുലർച്ചെ 3:58 പളനിയിലും 6:45 പോത്തന്നൂരിലും എത്തിച്ചേരുന്ന സമയക്രമമായിരുന്നു. മീറ്റർ ഗേജ് ആയിരുന്ന സമയത്ത് കൊല്ലം പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിലൂടെയായിരുന്ന പളനി വഴിയുള്ള കോയമ്പത്തൂർ സർവീസിന് പകരമായാണ് യാത്രക്കാർ പുതിയ സർവീസിനെ കണ്ടത്. യാത്രക്കാർക്ക് ഉപയോഗപ്രദമല്ലാത്ത സമയക്രമമാണെന്ന് പരാതി ഉയർന്നിരുന്നു. വൈകുന്നേരങ്ങളിൽ തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട് രാവിലെ പളനിയിലെത്തുന്ന രീതിയിൽ ക്രമീകരിച്ച് സർവീസ് തുടരണമെന്നായിരുന്നു യാത്രക്കാരുടെ ആവശ്യം. തെക്കൻ കേരളത്തിൽ നിന്ന് പളനിയിലേക്ക് പോകാൻ ആകെ ലഭ്യമായ സർവീസ് അമൃത എക്സ്പ്രസ് മാത്രമാണ്. മഴക്കാല പനിരോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൊറ്റനാട് വെള്ളയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ജൂൺ 15 മുതൽ പ്രത്യേക പനി OP വിഭാഗം തുടങ്ങും. എല്ലാ പ്രവർത്തന ദിവസങ്ങളിലും രാവിലെ 9 മുതൽ 2 വരെ രോഗികൾക്കായി പ്രത്യേക പരിശോധനയും ചികിത്സയും ലഭ്യമാക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഞായറാഴ്ച തുറക്കും. 2 ദിവസത്തെ കൂറ്റനിടിവിനു ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തിരിച്ചുകയറ്റം. വെള്ളിയാഴ്ച പവന് 2160 രൂപ ഒറ്റയടിക്ക് വർദ്ധിച്ചതോടെ വില 1,89,060 രൂപയിലെത്തി. ഗ്രാമിന് 270 രൂപ കൂടി 13,620 രൂപയുമായി. സ്പോർട്സ് വാർത്തകൾ. ഡേ ബൈ ഡേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫുട്ബോളിനെയും ജീവിതത്തിനെയും പറ്റി ചോദിച്ചാൽ എന്നും പറയാനുള്ള അതേ വാചകവുമായി തഹസിൻ കാത്തിരിക്കുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്രം കുറിക്കാൻ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം പിടിച്ച തലശ്ശേരിക്കാരൻ തഹസിൽ മുഹമ്മദ് ജംഷീദ് ശനിയാഴ്ച രാത്രി ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളവും കാത്തിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡാണ് ഖത്തറിന്റെ എതിരാളി. ശനിയാഴ്ച രാത്രി 12:30 സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിലാണ് മത്സരം. 2020 ക്രിക്കറ്റിൽ ഇന്ത്യ പാക് വനിതാ ടീമുകൾ അവസാനമായി ഏറ്റുമുട്ടിയത് 1.5 വർഷം മുൻപാണ്. ഇന്ന് ഇന്ത്യ 6 വിക്കറ്റിന് ജയിച്ചു. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഇത്തവണത്തെ 2020 ലോകകപ്പിൽ ഞായറാഴ്ച ഇരു ടീമുകളും വീണ്ടും മുഖാമുഖം വരുന്നു. രാത്രി 7 മണിക്കാണ് മത്സരം. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന
ഇന്ത്യയും ഫാത്തിമ സന നയിക്കുന്ന പാക് ടീമും ജയത്തോടെ തുടങ്ങാൻ ലക്ഷ്യമിടുന്നു. അവസാന 9 മത്സരങ്ങളിൽ 291 റൺസ് നേടിയ ഹർമൻപ്രീത് കൌർ അവസാന 10 മത്സരങ്ങളിൽ 244 റൺസ് നേടിയ ജമീമ റോഡ്ഗ്രസ്, സനാഹ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ റിച്ച ഘോഷ്, സ്മൃതി മന്ദാന എന്നിവയിൽ ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇന്ത്യ അഫ്ഗാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൂട്ടായി.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

നമസ്കാരം. റേഡിയോ മാക്ഫെസ്റ്റ് 90.4 രാഗലേയത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദേവി ശോഭന.

ഈ ആഴ്ച അതിമനോഹരമായ പ്രണയാതുരമായ ഒരു മനോഹരമായ രാഗമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. വൃന്ദാവന സാരംഗ അല്ലെങ്കിൽ വൃന്ദാവനി എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് കൺഫ്യൂഷൻ, വൃന്ദാവനിയും വൃന്ദാവന സാരംഗയും വൃന്ദാവനി സാരംഗ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ രാഗം, ഒരുപാട് കൺഫ്യൂഷൻ പലർക്കും ഉള്ളതാണ്. വൃന്ദാവനിയും വൃന്ദാവന സാരംഗയും ഒരേ രാഗമാണോ അതോ ഡിഫറെന്റ് രാഗാസ് ആണോ എന്നൊക്കെ. എന്തായാലും നമുക്ക് ഈ ആഴ്ച വൃന്ദാവന സാരംഗ എന്ന അതിമനോഹരമായ പ്രണയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തതയുടെയും ഒക്കെ ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മനോഹരമായ രാഗത്തിന്റെ വിശേഷങ്ങൾ പരിചയപ്പെടാം. വൃന്ദാവന സാരംഗ അല്ലെങ്കിൽ വൃന്ദാവനി സാരംഗ എന്ന് പറയുന്ന ഈ രാഗം കാഫി ധാട്ടിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ്. ഈ രാഗം സാരംഗ് രാഗ സാരംഗ് എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ഈ വൃന്ദാവന സാരംഗ് അല്ലെങ്കിൽ വൃന്ദാവന സാരംഗ സാരംഗ് രാഗാസിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നും പറയാറുണ്ട്. പക്ഷെ ഹിന്ദുസ്ഥാനിയിൽ ഇതിനെ തിയറിറ്റിക്കലി, അതായത് ഇതിൻ്റെ ആരോഹണ അവരോഹണ ക്രമവും ഇതിൻ്റെ ഉപയോഗവും ഒക്കെ വെച്ച് അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ധാട്ട്, അതായത് നമ്മളുടെ മേളകർത്ത പദ്ധതി പോലെ തന്നെ ധാട്ട് എന്ന് പറയുന്നത് കാഫി ധാട്ടിലാണ്. കാഫി ധാട്ടില് സ്വാമി ഹരിദാസ് എന്ന് പറയുന്ന ആളാണ് ഈ രാഗം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. ഈ രാഗത്തിനെ ചുറ്റിപ്പറ്റി ധാരാളം കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പേര് വന്നത് തന്നെ വൃന്ദാവനി സാരംഗ് എന്ന പേര്, കാരണം സാരംഗ് ഇലുള്ള രാഗമാണ് സാരംഗ് എന്നാണ് പേരെങ്കിലും വൃന്ദാവനി സാരംഗ് എന്ന് വിളിക്കാൻ കാരണം സ്വാമി ഹരിദാസ് ഈ രാഗം പാടി ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം ഭൂമിയിൽ ഒരു വിഗ്രഹ രൂപത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ആ വിഗ്രഹം നമ്മൾക്കിപ്പോഴും മധുരയിൽ കാണാൻ സാധിക്കും എന്നാണ്, കൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിൽ കാണാൻ സാധിക്കും എന്നൊക്കെയാണ് കഥ. അപ്പോ ഈ വൃന്ദാവനവും കൃഷ്ണനും ഒക്കെയായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് ഈ രാഗത്തിനെ നമ്മൾ വൃന്ദാവനി സാരംഗ് അല്ലെങ്കിൽ വൃന്ദാവന സാരംഗ എന്ന് വിളിക്കുന്നത് എന്നാണ് കഥ. ഇത് ശരിക്കും ശുദ്ധ സാരംഗ് അതുപോലെ മധ്യമ സാരംഗ് ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ചേർക്കാവുന്ന ഒരു രാഗമാണ്. അതേപോലെ തന്നെ ഈ മധുരയിലും മധുരയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും നോർത്തില് വൃന്ദാവനി സാരംഗ് എന്ന് പറയുന്നത് ഒരു വളരെ

പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗവുമാണ്. അതൊക്കെയാണ് ഈ രാഗത്തിന്റെ ചില വിശേഷങ്ങൾ. നമുക്ക് മുത്തുസ്വാമി ദീക്ഷിതർ കർണാട്ടിക് മ്യൂസിക്കില് നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ കർണാട്ടിക് സമ്പ്രദായത്തില് ചിട്ടപ്പെടുത്തിയിട്ടുള്ള രംഗപുര വിഹാര എന്ന അതിമനോഹരമായ കൃതി, അത് നമുക്ക് രഞ്ജിനി ഗായത്രി പാടിയ രംഗപുര വിഹാര ഒന്ന് കേൾക്കാം.

ഇതാണ് വൃന്ദാവന സാരംഗിയുടെ കർണാടക സമ്പ്രദായത്തിലുള്ള ആരോഹണ അവരോഹണ ക്രമം. ഇതിനെ നമുക്ക് 22-ാമത്തെ മേളകർത്ത രാഗമായ ഘരഹരപ്രിയയിലേക്കാണ് കർണാടക സമ്പ്രദായത്തിൽ ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വൃന്ദാവന സാരംഗിയും വൃന്ദാവനിയും തമ്മിൽ ചെറിയ കൺഫ്യൂഷൻ, അതായത് ഇതേതാണ് എന്നൊക്കെയുള്ള ആ കൺഫ്യൂഷൻ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ മാറ്റുന്നതും ഗ എന്ന സ്വരത്തിന്റെ പ്രയോഗത്തിലാണ്. ആ ഗായുടെ പ്രയോഗം അനുസരിച്ചിട്ടാണ് ഈ രണ്ട് സ്വരങ്ങളും നമുക്ക് ഈ രണ്ട് രാഗങ്ങളും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നീ എന്ന സ്വരത്തില് വൃന്ദാവന സാരംഗിയിലാണെങ്കിൽ കൈശിക്കി നിഷാദം മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വൃന്ദാവനിയിൽ രണ്ട് നിഷാദവും കൈശിക്കി നിഷാദവും കകളി നിഷാദവും ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഡിഫറൻസസ് ചില പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില പുസ്തകങ്ങളിൽ പറയുന്നത് ഇത് രണ്ടും ഒരേപോലെ ആണ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടവും, അതായത് ഈ രണ്ട് രാഗങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾക്ക് നമ്മളുടെ ഹിന്ദുസ്ഥാനിയിലുള്ള വൃന്ദാവനി സാരംഗിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഗ എന്ന് പറയുന്ന സ്വരം കാണാനേ സാധിക്കില്ല. അവരുടെ ആരോഹണ അവരോഹണ ക്രമം എന്ന് പറയുന്നത്

അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഹിന്ദുസ്ഥാനി സമ്പ്രദായത്തിൽ. അപ്പൊ ഇതൊക്കെയാണ് ചെറിയ ചെറിയ ഡിഫറൻസസ്. നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടില്ലേ, ഹിന്ദുസ്ഥാനിയിൽ നിന്ന് ചില രാഗങ്ങൾ കർണാട്ടിക്കിലേക്ക് വരുമ്പോൾ ചെറിയ വേഷപ്പകർച്ച നടത്താറുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയ രാഗങ്ങളും അങ്ങനെ ഉപയോഗത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. പക്ഷെ ചില രാഗങ്ങളാണെങ്കിൽ ഒരേപോലെ തന്നെ രണ്ട് സമ്പ്രദായത്തിലും ഉപയോഗിച്ച് കാണാറുണ്ട്. നമുക്ക് തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ

ഗാനം വളരെ മനോഹരമായ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഗാനമാണ് അല്ലേ? ആ ഗാനം വൃന്ദാവന സാരംഗിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടിട്ട് വേഗം വരാം.

നമ്മള് ഹിന്ദുസ്ഥാനിയിലുള്ള വൃന്ദാവന സാരംഗയും അതേപോലെ തന്നെ കർണാടിക് സമ്പ്രദായത്തിലുള്ള വൃന്ദാവന സാരംഗയും പറ്റി പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ രംഗപുര വിഹാര കേട്ടു. അതേപോലെ ഇപ്പോൾ നമ്മളൊരു മലയാളത്തിലുള്ള ഒരു സിനിമാ ഗാനം വൃന്ദാവന സാരംഗിയിലുള്ളത് കേട്ടു. അപ്പോൾ ഏകദേശം നമ്മളുടെ കർണാട്ടിക് സമ്പ്രദായത്തിൽ ഈ രാഗത്തിൻ്റെ ഒരു ഉപയോഗക്രമം നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ രണ്ട് പാട്ടുകൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഈ ഹിന്ദുസ്ഥാനിയിൽ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെയുള്ള ഡിഫറൻസും അതേപോലെ തന്നെ ഹിന്ദുസ്ഥാനിയിൽ ഈ ഗാനം എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാകാൻ, ഒന്നുകിൽ നമ്മൾ ഹിന്ദുസ്ഥാനിയിലുള്ള ആലാപ് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയിലുള്ള ഏതെങ്കിലും ഒരു കോൺസേർട്ടൊക്കെ കേൾക്കണം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബോളിവുഡ് ഫിലിമിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്നാൽ ഈ രാഗത്തിൻ്റെ എസൻസ് ചോരാതെ ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗാനം കേൾക്കണം അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ സാവനായന എന്ന് പറഞ്ഞിട്ട് ദിൽ ദിയ ദർദിലിയ എന്ന് പറഞ്ഞ ഒരു പഴയ ചിത്രത്തിൽ മുഹമ്മദ് റാഫിയും ആശാ ഭോസ്ലെയും ചേർന്ന് പാടിയ ഒരു ഗാനമുണ്ട്. ആ ഗാനം ടിപ്പിക്കൽ ആ ഹിന്ദുസ്ഥാനി വൃന്ദാവനി സാരംഗ് നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ ഒരു ടിപ്പിക്കൽ ഹിന്ദുസ്ഥാനി സ്റ്റൈലിലാണ് ഈ സാവനായന എന്ന ഗാനം കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേഗം ആ ഗാനം കൂടി ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്റ്റൈലിൻ്റെയും ഡിഫറൻസസ് നമുക്ക്

വളരെ ഹെവി ആയിട്ടുള്ള കോമ്പസിഷൻസ്, അതായത് രംഗപുരവിഹാര, സൗന്ദരരാജം, സ്വാമിനാഥേന സംരക്ഷിതോഹം, അങ്ങനെയുള്ള മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതികൾ, അതേപോലെ കമലാപ്തകുല എന്ന ത്യാഗരാജസ്വാമികളുടെ കൃതി ഒക്കെ വളരെ ഹെവി ആയിട്ടുള്ള, വളരെ എലാബറേറ്റീവ് ആയിട്ട് പാടാൻ സാധിക്കുന്ന, രാഗാലാപനമൊക്കെ വളരെയധികം നടത്താൻ സാധിക്കുന്ന കൃതികളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതൊക്കെ വൃന്ദാവന സാരംഗിയില് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ എത്ര ഹെവി ആയിട്ടുള്ള കീർത്തനം കമ്പോസ് ചെയ്തിട്ടുണ്ടോ അത്രയും ലൈറ്റായിട്ടുള്ള ഭജൻസ്, അതായത് വളരെ മനോഹരങ്ങളായിട്ടുള്ള ഭജൻസും ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്താൻ സാധിക്കും. അതാണ് ഈ രാഗത്തിൻ്റെ മറ്റൊരു സവിശേഷത. ഇതിനെ നമുക്ക് എന്താ പറയുക, നമ്മൾ പറയില്ലേ ചില ആൾക്കാർക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ, വളരെ എലഗൻസ് ആണ് എന്ന്. അതേപോലെയാണ് ഹെവി ആയിട്ടുള്ള കീർത്തനത്തിൽ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ വളരെ ഇലാബറേറ്റീവായിട്ട് എക്സ്റ്റെൻസീവായിട്ട് രാഗാലാപനമൊക്കെ നടത്തിയാലും കേൾക്കാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വൃന്ദാവന സാരംഗ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് അതിനെ വളരെ ഇലാബറേറ്റീവായിട്ട് ഹെവി ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഒരു വല്ലാത്തൊരു ട്രാൻക്വയൽ മൂഡിലേക്ക് അങ്ങ് കൊണ്ടുപോകും. അതായത് ഇങ്ങനെ ഒരു ഒരു ട്രാൻസിലാണ് നമ്മളെന്ന് തോന്നും. ഒരു ഇങ്ങനെ ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലെ, മറ്റൊരു ലോകത്തേക്ക് പോകുന്നത് പോലെ, ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പോലെ തോന്നും. അതേപോലെ ഈ രാഗത്തിലുള്ള ഭജൻസ്, അതായത് വളരെ ലൈറ്റർ വേർഷനാണ് ഈ ഭജൻസൊക്കെ. അപ്പോൾ ആ ഭജൻസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു രാഗം കൂടിയാണ്. അപ്പോൾ വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു മൂഡല്ല, പക്ഷേ സന്തോഷം കൊണ്ട് നമ്മൾ വളരെ കാം ആവുന്ന ഒരവസ്ഥയില്ലേ, ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ ഭയങ്കരമായ പ്രണയം നമ്മളിൽ ഉണർത്തും. ഇങ്ങനെയുള്ള സവിശേഷതകളൊക്കെ ഉള്ള ഒരു രാഗമാണ്. നമുക്ക് പെരിയസ്വാമി തൂരൻ എന്ന തമിഴിൽ അതുല്യനായ ഒരു കവി എഴുതിയ കലിയുഗവരദൻ എന്ന ഒരു കീർത്തനമുണ്ട്. അതൊരു ഭജൻ പോലെയൊക്കെ നമുക്ക് പാടാവുന്ന ഒരു മനോഹരമായ കൃതിയാണ്. പക്ഷെ അത് കേൾക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയണം. മഹാരാജ സ്വാതി തിരുനാളിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കൃതിയാണ് ചെലിയെ കുഞ്ചനുമോ. അതും വൃന്ദാവന സാരംഗയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ പെരിയസ്വാമി തൂരന്റെ

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ്സാണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു രാഗമാണെന്ന് പറഞ്ഞു. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു രാഗം കൂടിയാണ് വൃന്ദാവന സാരംഗ. അങ്ങനെ പറയാൻ കാരണം ഈ രാഗം നമുക്ക് തരുന്ന ഒരു സ്ട്രോങ് ഇമോഷൻ എന്ന് പറയുന്നത് ശൃംഗാരരസമാണ്. അതായത് മനോഹരമായ പ്രണയം ഈ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ രാഗത്തിൻ്റെ ഒരു സവിശേഷത തന്നെയാണ്. അത് തന്നെ നമ്മൾ പറയാറില്ലേ, നമുക്ക് അൺഎക്സ്പ്രസ്ഡ് ലവ് എന്ന് പറയും. അതായത് നമ്മളിപ്പോ നമുക്കൊരാളോടൊരു ഇഷ്ടം തോന്നി, പക്ഷേ നമുക്ക് പറയാനും പറ്റുന്നില്ല. ആ ഇഷ്ടം മനസ്സിലിരുന്ന് ഇങ്ങനെ വിങ്ങുകയും ചെയ്യുന്നു. ആ ആളിനെ കാണുമ്പോഴൊക്കെ നമുക്ക് പറയണം എന്നുണ്ട്. നമുക്ക് ചുറ്റും ഭയങ്കരമായി പ്രണയം ഇങ്ങനെ എന്താ പറയാ, ഒരു പുക പോലെ അല്ലെങ്കിൽ മഞ്ഞു പോലെ നമ്മളെ വന്ന് മൂടുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ തോന്നാറില്ലേ? അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഒക്കെ തരുന്ന ഒരു രാഗമാണ്. അതേപോലെ ബഡിങ് ആയിട്ടുള്ള ലവ്, അതായത് നമ്മൾ പുതുമോടി എന്നൊക്കെ നമ്മളുടെ സാധാരണ നാട്ടുഭാഷയിൽ പറയും. പക്ഷേ പെട്ടെന്ന്, അതായത് പുതിയതായി പ്രണയത്തിലായ രണ്ടു പേർ, അവർക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ്, ഇതൊക്കെയാണ് വൃന്ദാവന സാരംഗ് നമുക്ക് തരുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ്. അതായത് ഭയങ്കരമായ പ്രണയം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ചെലിയ കുഞ്ചനുമോ എന്ന മഹാരാജാവിന്റെ കൃതി കേൾക്കുമ്പോഴൊക്കെ മഹാരാജാവ് എത്ര ആപ്റ്റായിട്ടാണ് ആ രാഗം ആ ഒരു കൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് എ ആർ റഹ്മാന്റെ, ഞാൻ ആ ചിത്രത്തിന്റെ പേര് മറന്നുപോയി, ഐശ്വര്യ റായും മമ്മൂട്ടിയും ഒക്കെ അഭിനയിച്ച ഒരു വളരെ ഒരു വമ്പൻ ഹിറ്റായിരുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന്റെ പേരെന്തായിരുന്നു, ഞാനത് മറന്നുപോയി. പക്ഷെ പാട്ട് കൊഞ്ചും മനക്കളേ

അങ്ങനെ ഒരു ഗാനം. എന്ത് ചെയ്യാനാ, ഞാൻ സിനിമയുടെ പേര് മറന്നുപോയി. പക്ഷേ ആ ഗാനം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു മനോഹരമായ പ്രണയം നമുക്ക് തരുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിന്റെ ഫീലിംഗ് നമുക്ക് തരുന്ന ഒരു ഗാനമാണ്. ആ പേര് കിട്ടിപ്പോയി, കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലെ ഗാനം. അതേപോലെ തന്നെ ഞാൻ ആദ്യം പാടിയ കാതോട് കാതോരം എന്ന ഗാനം എത്ര മനോഹരമായ ഗാനമാണ് അല്ലേ. ആ ഗാനം ഒക്കെ അവരെന്താവന സാരംഗിയാണ്. മറ്റൊരു മനോഹരമായ ഗാനം എന്ന് നമുക്ക് പറയാവുന്നത് ആ ഗാനം. അത് മനോഹരമായ വൃന്ദാവന സാരംഗിയാണ്. നമുക്ക് ആ ഗാനം ഒന്ന്

ഹിന്ദുസ്ഥാനി ഫോക്ക് സംഗീതത്തിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു രാഗമാണ് വൃന്ദാവനി സാരംഗ, അല്ലെങ്കിൽ വൃന്ദാവന സാരംഗ. ഹിന്ദുസ്ഥാനി സമ്പ്രദായം അനുസരിച്ചിട്ട് സമ്മർ ടൈമിനാണ് ഈ രാഗം ഏറ്റവും അധികം ശോഭിക്കുക എന്ന് പറയാറുള്ളത്. അതേപോലെ തന്നെ ആഫ്റ്റർനൂൺസ്, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തിനോടടുത്ത് ഒക്കെയാണ് ഈ രാഗത്തിൻ്റെ പ്രയോഗം ഹിന്ദുസ്ഥാനിയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത്. ആ സമയത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മറ്റൊരു മനോഹരമായ ഹിന്ദി ബോളിവുഡ് ഗാനം ആണ് പത്മാവത് എന്ന ചിത്രത്തിലെ, പത്മാവതി എന്ന ചിത്രത്തിലെ ഘൂമർ ഘൂമർ എന്നുള്ള ഒരു മനോഹരമായ ഒരു ഡാൻസ് പീസ്. ആ ഗാനം കമ്പോസ് ചെയ്തിരിക്കുന്നതും വൃന്ദാവന സാരംഗയിലാണ്. നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേട്ടു നോക്കാം. മനോഹരങ്ങളായ ഒരു ലിസ്റ്റ് ഓഫ് സോങ്സ് ആണ് ശരിക്കും നമുക്ക് വൃന്ദാവന സാരംഗയിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. ധാരാളം ഫിലിം സോങ്സ് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് ഈ ഘൂമർ എന്ന ഗാനം കൂടി ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

ഇങ്ങനെയുള്ള മനോഹരങ്ങളായിട്ടുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വൃന്ദാവന സാരംഗിയിലാണ്. വൃന്ദാവന സാരംഗ നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ട ദേശ് രാഗം പോലെ തന്നെ വളരെ ഇമോഷണൽ കണ്ടന്റ് വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന പ്രണയമാണെങ്കിൽ ആ പ്രണയത്തിനെ അത്രയ്ക്കും അങ്ങോട്ട് എക്സ്പ്രസീവ് ആക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു വിങ്ങുന്ന മനസ്സാണെങ്കിൽ അതിനെ അങ്ങ് എന്താ പറയുക അണപൊട്ടി ഒഴുക്കുന്ന അങ്ങനെയൊക്കെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കണ്ടന്റ് ഉള്ള ഒരു രാഗമാണ് വൃന്ദാവന സാരംഗ. നമുക്ക് ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെ വൃന്ദാവനി രാഗത്തിലുള്ള ഒരു തില്ലാന, ഈ രണ്ട് രാഗങ്ങളും തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഒരേപോലെയാണ് എന്ന് പറയുന്നതെന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിലാകും. വൃന്ദാവനിയിലുള്ള അതിമനോഹരമായ ഒരു തില്ലാന, ആ തില്ലാനയോടുകൂടി നമുക്ക് ഇന്നത്തെ രാഗലയം ഇവിടെ അവസാനിപ്പിക്കാം. വൃന്ദാവന സാരംഗ പോലെ തന്നെ മനോഹരമായ മറ്റൊരു രാഗവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, യു സ്റ്റേ ട്യൂൺഡ് റേഡിയോ മാക്ഫെസ്റ്റ് 90.4. ദിസ് ഈസ് ദേവി ശോഭന സൈനിങ് ഓഫ്.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെൻ
1: 9 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: லட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
1: കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: ഇതോടെ ബയോ സ്പെക്ട്രം 2026 റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജ ബഹൻ.
2: നമ്മുടെ സങ്കല്പം, വാക്ക്, കർമ്മം ഇവ മൂന്നിലും എപ്പോഴാണോ സമാനത വരുന്നത്, ആ സമാനതകളുള്ള വ്യക്തിത്വങ്ങളെയാണ് വിവേകശാലി എന്ന് വിളിക്കുന്നത്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, ജ്ഞാനം അതായത് അറിവ് എല്ലാവർക്കുമുണ്ട്. കൊച്ചുകുട്ടികളെ കുറിച്ച് നാം പറയാറില്ലേ, അവൻ മിടുക്കനാണ്, എല്ലാം അറിയാം, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും അവൻ അറിയാം. എന്നാൽ സത്യത്തിൽ എന്താണ് ഈ മിടുക്ക്? സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് എല്ലാം വളരെ വിശാലമാണ്. അതുകൊണ്ട് ധാരാളം വിവരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്, ഇൻഫോർമേഷൻസ് നമ്മുടെ പക്കൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ വിവരങ്ങൾ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ വിവേകമായി മാറുന്നത്, എന്ത് അറിവുകളാണോ നമ്മൾ ആർജിച്ചത് ആ അറിവുകൾക്ക് അനുസൃതമായി നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തിയിലും സമാനത എപ്പോൾ ഉണ്ടാകുന്നുവോ ആ വിവേകത്തെ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ടി സദുപയോഗം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വിവേകശാലി എന്ന് പറയുന്നത്. മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് വിവേകം ആണ്. സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ എന്ന് പറയാറില്ലേ. നമ്മുടെ സങ്കല്പങ്ങൾ കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ യോഗ്യമാണോ എന്ന് വിവേകം ഉപയോഗിച്ച് പരിശോധിക്കണം. അറിവുള്ളവർ ധാരാളമുണ്ട്, എന്നാൽ അറിവിനെ അനുഭവമാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഏത് രംഗത്തെയും നിഷ്ക്രിയതയ്ക്ക് കാരണം. അനുയോജ്യമായ സമയത്ത് ഉചിതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ് ആണ് നമുക്ക് വേണ്ടത്. വിവേകം ഉണർന്നാലേ ജീവിതത്തിലെ തെറ്റുകളിൽ നിന്ന് മുക്തമാകാൻ സാധിക്കും. അതുകൊണ്ട് വിവേകത്തെ ഒരിക്കലും ഹത്യ ചെയ്യരുത്. അതിദുർലഭമായ ഈ മനുഷ്യ ജന്മം വിവേകത്തോടെ ജീവിച്ച് നമുക്ക് സഫലമാക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.
1: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ നൽകിയ സദ്വചനം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: മെറ്റലർജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 ജൂൺ 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്പെക്ട്രം 2026.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

പക്ഷികൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 99491.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs ന് വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവല്ല. ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

ഇതോടെ ബയോ സ്പെക്ട്രം 2026 റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്
1: 10 o'clock. വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി, മാറത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല, ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9924-1.
2: സീറോ ഡെലിവറി.
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

വിഷയത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻസ് എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാഫിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
3: 11 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഹെൽത്ത് സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ
2: ഭൂമിയിൽ ഇടിക്കാനുള്ള

0: വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: ഹായ്, ഹലോ. ശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു വണ്ടർ വേൾഡ് വിത്ത് മീ ആർ ജെ അപർണ. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ എന്തൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണല്ലേ. ഇതിനൊന്നും ഒരു കണക്കില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. നമുക്കിന്ന് കുറച്ച് പാമ്പുകളെ കുറിച്ച് സംസാരിച്ചാലോ. റീസെന്റ് ആയിട്ട് നമ്മൾ പാമ്പുകളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇങ്ങനെ ഒരുപാട് കേട്ടല്ലോ. അപ്പൊ നമുക്ക് പാമ്പുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. പാമ്പുകളെ കുറിച്ച് പറയുമ്പോൾ പാമ്പുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തില് നമ്മുടെ ഇടയിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. അതായത് ചിലർ പറയുന്നുണ്ട് പാമ്പുകൾക്ക് ചെവിയുണ്ടെന്ന്, മറ്റു ചിലർ പറയും പാമ്പുകൾക്ക് ചെവിയില്ല എന്ന്. പാമ്പുകൾക്ക് ചെവിയുണ്ട് എന്ന് പറയുന്നവര് ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് ഞാൻ പറയാം. അതായത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മകുടിയും പാമ്പാട്ടിയും. പാമ്പാട്ടി മകുടി ഊതുമ്പോ പാമ്പാടുന്നത് ചെവിയില്ലെങ്കിൽ എങ്ങനെയാണ് എന്നതാണ് ഇവരുടെ ആദ്യത്തെ ന്യായീകരണം. അതല്ലാതെ മറ്റൊരു ചോദ്യം പറയുകയാണെങ്കിൽ, ഈ പാമ്പുകളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് രാത്രികാലങ്ങളിൽ നടക്കുന്ന സമയത്ത് കാലുകൊണ്ട് അല്പം ശബ്ദം ഉണ്ടാക്കി നടക്കാൻ പറയാറുണ്ടായിരുന്നു പണ്ട് കാലത്തുള്ളവര്. അങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഈ ഒച്ച പാമ്പ് കേൾക്കുകയും അങ്ങനെ പാമ്പ് അവിടെ നിന്ന് മാറിപ്പോവുകയും നമുക്ക് പാമ്പ് കടി ഏൽക്കാതെ രക്ഷപ്പെടാം എന്നൊക്കെ പറയാറുണ്ട്. ഈ പാമ്പിന് ചെവിയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ശബ്ദം അവർ കേൾക്കുക എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ശരിക്കും പാമ്പിന് ചെവിയുണ്ടോ? പാമ്പിന് ചെവിയില്ലെങ്കിൽ അതെങ്ങനെയാണ് ശബ്ദം കേൾക്കുന്നത്? ഇതൊക്കെ അറിഞ്ഞാലോ? ഇതൊക്കെ പറയാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇതെല്ലാം പറയാം ഒരു ബ്രേക്കിന് ശേഷം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
4: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: അവസാന തീയതി ജൂൺ 14 ബയോസ്പെക്ട്രം 2026.
1: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
2: ശാസ്ത്രലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടർ വേൾഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പാമ്പിനെ കുറിച്ചാണ്. പാമ്പിന് ചെവിയുണ്ടോ ഇല്ലയോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മനുഷ്യരെയോ സസ്തനികളെയോ പോലെ പാമ്പുകൾക്ക് ചെവിയില്ല എന്നതാണ് സത്യം. വായുവിൽ പൊങ്ങിക്കിടക്കുന്ന ശബ്ദ തരംഗങ്ങളെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ദ്വാരങ്ങളോ കർണപടലങ്ങളോ അവയുടെ തലയിലില്ല. അവയുടെ കേൾവി പൂർണ്ണമായും ശരീര സ്പന്ദനങ്ങളെയും അസ്ഥിയുടെ സംക്രമണത്തെയും അടിസ്ഥാനമാക്കി മാത്രമാണ്. പാമ്പുകള് അവയുടെ താടിയില് നിലത്ത് അമർത്തിവെക്കും. ഇരകളിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ

0: ഹിമാലയയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി
5: പാമ്പുകളെ കുറിച്ചുള്ള അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ വണ്ടർ വേൾഡിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാമ്പുകൾക്ക് ചെവി കേൾക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെയാണ് പാമ്പാട്ടി മകുടി വായിക്കുമ്പോൾ പാമ്പുകൾ ആടുന്നത് എന്നാണ് ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഒരു പാമ്പാട്ടി മകുടി വായിക്കുമ്പോൾ പാമ്പ് അത് ആസ്വദിച്ച് നൃത്തം ചെയ്യുന്നതല്ല, മറിച്ച് തന്റെ ജീവന് ഭീഷണിയാകുന്ന ഒരു വസ്തുവിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതാണ് കേട്ടോ. തനിക്ക് മുന്നിൽ പെട്ടെന്നുണ്ട്

ആകുന്ന ചലനങ്ങളെ അത് വളരെ ജാഗ്രതയോടെ വീക്ഷിക്കും. തനിക്കെതിരെ നിൽക്കുന്ന ആയുധമോ ശത്രുവോ ആയിട്ടാണ് പാമ്പ് മകുടിയെ കാണുന്നത്. മകുടി കയ്യിലെടുത്ത പാമ്പാട്ടി ഇടത്തുനിന്ന് വലത്തോട്ട് നീങ്ങുമ്പോൾ പാമ്പും തന്നെ ആക്രമിക്കാൻ വരുന്ന വസ്തുവിൽ നിന്ന് രക്ഷ നേടാനായി അതിനൊത്ത് നീങ്ങുന്നു. ഇങ്ങനെ നീങ്ങുന്നതിനെയാണ് നമ്മള് പാമ്പാട്ടി മകുടി ഊതുമ്പോൾ ഡാൻസ് കളിക്കുന്ന പാമ്പായിട്ട് സങ്കല്പിക്കുന്നത്. കുറച്ചുകൂടി അടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യം വ്യക്തമാവുന്നതാണ്. പക്ഷെ പാമ്പിനെ പേടിയായതുകൊണ്ട് ഈ ഒരു സംഭവം നേരിട്ട് കാണുമ്പോൾ ആരും അത്ര അടുത്ത് പോയി നോക്കാറില്ല എന്നതാണ് സത്യം. പാമ്പാട്ടി മകുടി കൊണ്ട് ഇടത്തേക്കും വലത്തേക്കും മാറ്റുന്നത് കൊണ്ട് മാത്രല്ല കേട്ടോ പാമ്പ് ഇതിനൊത്ത് ആടുന്നത്. ഇതിനിടയിൽ നമ്മുടെ പാമ്പാട്ടി പാമ്പിനെ നൈസായിട്ടൊന്ന് പേടിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഒരു ബ്രേക്കിന് ശേഷം. നാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടർ വേൾഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. പാമ്പുകൾക്ക് ചെവിയുണ്ടോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മകുടി ഇടത്തു നിന്ന് വലത്തേക്ക് നീങ്ങുമ്പോൾ പാമ്പ് അതേ മൂവ്മെന്റ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അത് പേടികൊണ്ടാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പാമ്പ് ഈ മകുടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇതിനൊത്ത് ആടുന്നത്, മറ്റൊരു സൂത്രപ്പണി നമ്മുടെ പാമ്പാട്ടി നമ്മൾ ആരും അറിയാതെ ചെയ്യുന്നുണ്ട്. നമ്മളിത് കാണുന്നതാണ്, പക്ഷെ നമുക്കിത് മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം. അതായത് ഈ പാമ്പാട്ടി മകുടി ഊതുന്ന സമയത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തന്റെ കാലുകളോ കാൽമുട്ടോ നിലത്ത് തട്ടുന്ന രീതിയിലായിരിക്കും അവർ വെക്കുക. ഇത് നിലത്ത് സൃഷ്ടിക്കുന്ന തരംഗങ്ങളെ പാമ്പുകൾ അവയുടെ വയറ്റിലെ തൊലിയിലൂടെയും താടിയെല്ലിലൂടെയും തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുന്ന ആ വൈബ്രേഷൻ അവരൊരു സിഗ്നൽ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് അവരെ ആക്രമിക്കാനായിട്ട് എന്തോ ഒരു വലിയ വസ്തു അടുത്തുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ മകുടി വായിക്കാനുള്ള എളുപ്പത്തിനല്ല പാമ്പാട്ടി മുട്ടുകുത്തിയിരിക്കുന്നത് കേട്ടോ. അതായത് ഇതിനിടയിൽ നമ്മളെ പോലും അറിയാതെ പാമ്പാട്ടി പാമ്പിനെ നൈസായിട്ടൊന്ന് പേടിപ്പിക്കുന്നുണ്ട്. അപ്പോ പാമ്പിന് ചെവിയുണ്ടോ, അല്ലെങ്കിൽ പാമ്പ് എങ്ങനെയാണ് മകുടി വായിക്കുമ്പോൾ അതിനൊത്ത് ചലിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇതാ ഇങ്ങനെ വണ്ടർ വേൾഡിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ഇനി ആരെങ്കിലും നിങ്ങളോട് പാമ്പിന് ചെവിയുണ്ട് എന്ന് പറഞ്ഞ് തർക്കിക്കാൻ വരികയാണെങ്കിൽ ഇതാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വണ്ടർ വേൾഡിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം വണ്ടർ വേൾഡിൽ ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്ത്രീ ശക്തി, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സ്ത്രീ ശക്തിയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. ഏതൊരു പോരാട്ടത്തിന്റെ പിന്നിലും ഒരു കഥയുണ്ടാവും അല്ലേ. 10 വർഷം ശുചീകരണ ജീവനക്കാരിയായി അതേ ആശുപത്രിയിലെ ഡോക്ടറായി മാറിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് എന്നൊരു പ്രയോഗമുണ്ട്. അത്തരത്തിൽ കഷ്ടപ്പാടിലൂടെ ജീവിതത്തിൽ വിജയം നേടിയ പെൺകുട്ടിയാണ് US കണക്ടിക്കറ്റ് സ്വദേശി ഷേ ടൈലർ അലൻ. ഈ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പല സ്ഥലത്തും പോരാട്ടം അല്ലെങ്കിൽ പല ലൈഫിലെ ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരാള് പോരാടി നേടിയ കഥ അത് നമ്മളുടെ നാട്ടിലെ തന്നെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. പ്രതിസന്ധികളിൽ തളരാതെ ഓരോരുത്തരും അവരവരുടെ ജീവിതം പടുത്തുയർത്തുന്ന ഒരുപാട് കഥകൾ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഒരു കഥയാണ് ഇവിടെ അലനും പറയാനുള്ളത്. അതിൽ പ്രതീക്ഷയുടെ, ആത്മവിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ കയ്യൊപ്പും പതിഞ്ഞിട്ടുണ്ട്. 18-ാം വയസ്സിൽ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മൂലം ബില്ലുകൾ അടയ്ക്കാൻ പോലും വഴിയില്ലാതെ വന്നപ്പോഴാണ് ഷേ ടൈലർ അലൻ ജോലി തേടിയിറങ്ങിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ അന്ന് പൂർത്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അടിസ്ഥാന ജോലികൾ തന്നെയായിരുന്നു ആശ്രയം. കാരണം ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ അതിനനുസരിച്ചിട്ടുള്ള ജോലി നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒടുവില് കണക്ടിക്കറ്റിലെ യേൽ ആശുപത്രിയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലിയും ലഭിച്ചു. ഒന്നും രണ്ടൊന്നും അല്ല കേട്ടോ, 10 വർഷക്കാലമാണ് നമ്മുടെ ഷേ അവിടെ ജോലിയിൽ തുടർന്നത്. എന്നാൽ ഇന്ന് കഥയാകെ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. ലൈഫിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. നമ്മൾ വരുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലോ, നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു സ്റ്റോറി ആയിരിക്കില്ല അത് എൻഡ് ചെയ്യുമ്പോൾ. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലെ. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴേക്കും നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റൊക്കെ സംഭവിക്കായിരിക്കും. ശരിക്കും ഒരു സിനിമ പോലെ തന്നെയാണ് പലരുടെയും ലൈഫിലുണ്ടാവുന്ന സ്റ്റോറീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതേ ആശുപത്രിയിൽ ഞാൻ ഈ പറഞ്ഞ ഷേ ഡോക്ടറായി ജോലി ചെയ്യാൻ ഒരുങ്ങാണ്. ഇപ്പോൾ 32 വയസ്സാണ് പ്രായം. അവസാന വർഷം മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. ഒരിക്കലും ഒരു ഡോക്ടറായി മാറുമെന്നത് ഷെയുടെ വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്തിന് ഒരു ഡിഗ്രി പോലും നേടുമെന്ന് ചിന്തിച്ചിരുന്നില്ല എന്ന് പറയാം. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം കോളേജിൽ ചേർന്ന് വിദ്യാഭ്യാസം തുടരാൻ വഴിയൊരുങ്ങി. അതോടെ അവളുടെ ജീവിതം പുതിയ മേഖലയിലേക്ക് കടക്കുകയും ചെയ്തു. ഡോക്ടറാകാൻ ഷേ തീരുമാനിച്ചതിന് പിന്നിൽ വ്യക്തമായ മറ്റൊരു കാരണവും കൂടിയുണ്ട്. അതായത് കോളേജ് വിദ്യാഭ്യാസം തുടരുന്നതിനിടെ ഷേയുടെ അമ്മയ്ക്ക് അസുഖങ്ങൾ ബാധിച്ചു. എപ്പോഴും ചികിത്സ തേടേണ്ട അവസ്ഥയായിരുന്നു. പണം കണ്ടെത്തുന്നതിനായിട്ടാണ് പഠനത്തിനൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ ക്ലീനിങ് ജോലിയും തുടർന്നത്. അപ്പൊ അമ്മയുടെ അസുഖം എന്താണെന്ന് ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. മാനസിക രോഗമാണ് എന്നായിരുന്നു അവരുടെ നിഗമനം. എന്നാൽ പലതവണ അഡ്മിറ്റ് ആയിട്ടും അമ്മയുടെ അവസ്ഥയിൽ മാറ്റം വരാതിരുന്നതോടെ എന്തോ കാര്യമായ പ്രശ്നം അമ്മയ്ക്കുണ്ടെന്ന് മകൾ ഷേ കരുതി. മുൻപ് ഒരു തീപിടുത്ത സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായ പൊള്ളലാവാം അമ്മയ്ക്ക് നിരന്തരം ശ്വാസ തടസ്സം ഉണ്ടാവുന്നതിനുള്ള കാരണം എന്നാണ് ഷേ ചിന്തിച്ചത്. അങ്ങനെ ഷേ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് അമ്മ ചികിത്സ തേടിയിരുന്നതും. അപ്പൊ യഥാർത്ഥ രോഗകാരണം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഷേ ആശുപത്രിയുടെ മേധാവിക്ക് ഇമെയിൽ അയച്ചു. തന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നേരിട്ട് തന്നെ അവരെ ധരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി അല്ലെങ്കിൽ വിശദമായിട്ട് തന്നെ അവര് പരിശോധനകൾ നടത്തുകയും ഷേയുടെ അമ്മയുടെ വോക്കൽ കോഡിന് തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ ഈ അനുഭവത്തോടെയാണ് ആശങ്കയിൽ കഴിയുന്ന രോഗികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനം ഷേ എടുക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് നമ്മൾ പല കാര്യങ്ങളും മാറി ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇതൊന്ന് മാറി കിട്ടാനായിട്ട് ഞാൻ ഈ ഒരു രീതിയിലേക്ക് പോയേ പറ്റൂ. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പോയിന്റ് ഒന്ന് മാറ്റി പിടിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ആവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു തുടങ്ങി. അതിനായി പരിശ്രമങ്ങൾ ആരംഭിച്ചതിന്റെ ഫലമായി 2021 ഹോവാർഡ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിൽ പ്രവേശനവും ലഭിച്ചു. ജോലി ഉപേക്ഷിച്ച് പഠനം തുടരാനായിരുന്നു തീരുമാനം. വിരമിക്കുന്നതിന് തൊട്ടു മുൻപ് ഹോസ്പിറ്റൽ മേധാവിയെ കണ്ട് കാര്യം പറയുമ്പോൾ ഇതേ ആശുപത്രിയിൽ ഡോക്ടറായി മടങ്ങി വരുമെന്ന് ഒരു പ്രവചനം പോലെ അവർ പറയുകയും ചെയ്തു. ഇത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ മാർച്ച് 20 യേൽ ഹോസ്പിറ്റലിൽ തന്നെ അനസ്തേഷ്യോളജി റെസിഡൻസിയിൽ ജോലി

പെട്ടെന്നായിരിക്കും ലൈഫിൽ ഒരാൾക്ക് ഒരു കയറ്റം ഉണ്ടാവുന്നത്. അത് മാറി മറിഞ്ഞു ഇരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളിലൂടെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നമ്മളൊരു സിനിമ കാണുമ്പോൾ 2-2.5 മണിക്കൂറിനുള്ളിൽ അതിൽ എന്തൊക്കെയാണോ അത് നമ്മൾ എത്രയോ വർഷം ജീവിച്ച് തീരുമ്പോഴാണ് എന്താണ് നമ്മുടെയൊക്കെ ക്ലൈമാക്സ് എന്ന് നമ്മൾ അറിയാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു കുട്ടി അവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്നു, അതേ ഹോസ്പിറ്റലില് ഡോക്ടർ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഷ്ടപ്പാടൊന്നും അല്ല അവർ നേരിട്ടത് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അപ്പോഴും സ്വപ്നമായിട്ട് മാത്രം, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം യാഥാർത്ഥ്യമായി. ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന അതേ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവത്തിൽ അപൂർവം ചിലർക്ക് കിട്ടുന്ന ഭാഗ്യം മാത്രമാണല്ലേ. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളും അല്ലെങ്കിൽ നമ്മൾ ലൈഫിന്റെ ചില ടേണിംഗ് പോയിന്റിൽ എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ ആയിരിക്കും നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വ്യക്തമായും നല്ല രീതിയിലും ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ആ തീരുമാനത്തിൽ നമുക്കൊരു സക്സസ് ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സക്സസ് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളുടെ കഴിവുകളും നമ്മുടെ സ്വപ്നങ്ങളും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി മാക്സിമം പോരാടുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്ത്രീ ശക്തിയിൽ നമ്മൾ ഇത്രയും നേരം കേട്ടത് ഷേ ടൈലർ അലൻ എന്ന പെൺകരുത്തിനെ കുറിച്ചാണ്. ഇതോടെ ഇന്നത്തെ സ്ത്രീ ശക്തി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു പെൺകരുത്തുമായി നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ജനതയുടെ വികാരം നാടൻ പാട്ടുകൾ.
4: കാർഷിക സദ്യയിൽ നിറഞ്ഞ തെക്കത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെ പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
3: ആളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിറവിയെടുത്ത വടക്കൻ കേരളത്തിലേക്ക് പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും ഇകളിലുമായിരുന്നു.

0: പഴയ ഈ പാട്ടുകളിലൂടെയെല്ലാം പറയാതെ പറഞ്ഞത് എന്റെ സ്വപ്നങ്ങളായിരുന്നു, അവന്റെ നൊമ്പരങ്ങളായിരുന്നു, അവന്റെ
1: ആ പഴയ നാട്ടുമകളെ ഈ പുതുതിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി കാർത്തികയോടൊപ്പം മിത്താരം
0: ആസ്വദിക്കൂ. റേഡിയോസ് 90.4 ലൂടെ മിത്താരം.

ഒമാൻ തീരത്ത് കപ്പലിലുണ്ടായ ആക്രമണത്തിൽ നാവികർ മരിച്ചെന്ന റിപ്പോർട്ട് തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കിരൺ. കോഴിക്കോട് ജില്ലയിൽ നിപ സാഹചര്യം പഠിച്ച് കേന്ദ്ര സംഘം ഇന്നെത്തും. കർഷകർക്ക് വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര വകുപ്പ്. പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ നാളെ മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കരയിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞപ്പിത. കേരളം കർണക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്രതിരിച്ചു. 6 ദിവസ പര്യടനത്തിനിടെ സ്ലോവാക്കിയയും സന്ദർശിക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈസിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസ് ഇന്നത്തെ ഏറെ പ്രതീക്ഷയോടെ കാണുന്നതെന്ന് യാത്ര പുറപ്പെടും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. സ്ലോവാക്കിയയിലെത്തുന്ന അദ്ദേഹം സ്ലോവാക്കിയ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയി കൂടിക്കാഴ്ച നടത്തും. ഒമാൻ തീര ലിയാക്കി ഫ്രീഡം എന്ന കപ്പൽ ഇന്ത്യൻ നാവികർ മരിച്ചു റിപ്പോർട്ടുകൾ തെറ്റാണ്.

0: ാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പൽ അധികൃതരുമായി സംസാരിച്ചും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിലെത്തേതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം അവകാശവാദങ്ങൾക്കും പോസ്റ്റുകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശ മന്ത്രാലയത്തിന്റെ വസ്തുതാപ്രചന വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് നിയമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്നുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു മാത്രമാണ് ഈ പറയുന്നത്, ആന്റി വൈറൽ മെഡിസിനാണ് എത്താൻ ബാക്കി. വൈകുന്നേരത്തിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് എത്തിക്കും. ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ഈ നിപ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ എല്ലാ പരിശോധനകളും നെഗറ്റീവ് ആയിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററിലുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുക.
0: സംസ്ഥാന നിപ മുൻകരുതലുകൾ ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ ആരോഗ്യമന്ത്രിമാർ കൈകാര്യം ചെയ്തത് എങ്ങനെ പഠിക്കണം. രോഗം നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണമെന്നും ശ്രീ പിണറായി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ അല്പം മുൻപ് എത്തി. വിശദാംശങ്ങളുമായി ആകാശ കോഴിക്കോട് ജില്ലാ പ്രതിനിധി ബാബു.
2: നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലെ വിദഗ്ധരാണ് ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. രോഗബാധിത പ്രദേശങ്ങളിൽ സന്ദർശിക്കുകയും ഒപ്പം പ്രവർത്തകരുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പുതിയ നിപ കേസുകളും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മൂന്നുപേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിക്കുകയും സ്രവങ്ങൾ പരിശോധനക്കയക്കുകയും ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട്. പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉണ്ട്.
0: സംസ്ഥാനത്ത് ശിലാ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വയനാട്ടിൽ 7 കോടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യത്തിയത്. ആ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. 2 പേർക്ക് രസ്നയിൽ പനിയും സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഉള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസമിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്കുമാനം തകർന്നു വീണു. ALU ഇരട്ട എഞ്ചിൻ വിമാനം അപകടത്തിൽപ്പെട്ടത്. രക്ഷണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിന് NDA സർക്കാരിന്റെ കീഴിൽ ജനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. കാശി വിശ്വനാഥ ഇടനാഴിമാണം, മഹാകാൽ ലോകതി, മാ കാമാഖ്യാക്ഷത്തിന്റെ പുനർവികസനം, ബുദ്ധിയിൽ രാമക്ഷേത്ര നിർമ്മാണം ഇതിന് ഉദാഹരണമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 25 വരെ സംഘടിപ്പിക്കും. 1800-315-7008 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മിസ്ഡ് കോൾ സേവനത്തിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 പുരസ്കാരങ്ങൾ 65 കോടി രാഷ്ട്രപതി ദ്രൌപദി സമ്മാനിക്കും. രാഷ്ട്രപതി ഭവൻ ഈ മാസം 20 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ പി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവന്ന പ്രത്യേക പരിപാടിയായ വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 ഗുണം ചെയ്യുന്നതാണ്. ഈ 6:30 പ്രാദേശികവർക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. വാർത്തകൾ ആകാശവാണി.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠാനികളും ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാലയാണ്. തുടർച്ചയായ ഒഴുക്ക് കാരണം നെയ്യാർ ഡാം മീറ്ററുകളും 20 സെന്റീമീറ്റർ ഉയർത്തി. സമീപങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രതയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂർ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് ഏർപ്പെടുത്തി. വിജൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. രാവിലെ 11 മണിക്ക് ത്രിവേണി മണപ്പുറത്ത് തിരുവിതാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കിരേകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മിഥുന മാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീ ജി ശ്രീധർ.
4: വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സനനം വരെ ദേവസ്വം ഭൂമിയിലും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യൻ ഒരു വൃക്ഷത്തൈ എന്ന അതിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1-15 രാവിലെ പതിവ് പൂജകളും വിശേഷ പൂജകളും നടക്കും.
0: ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയും മുൻ തിരുവിതാം ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റ് ഓഫീസറുമായിരുന്ന മുരാരി ബന്ധരിച്ചു. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇലർച്ചയായിരുന്നു അന്ത്യം. കർഷകർക്ക് സബ്സിഡികൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷി. നാളെ

0: വിദഗ്ധ പരിക്കായി കേന്ദ്ര സംഘം കൊഴുത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികൾ മതിയായ മരുന്ന് ശേഖരമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സമീപ മുൻകരുതലുകൾ സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും പിണറായി വിജയൻ. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനം സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരും 16. നിലവിൽ 44 പേരാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല വച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാക്കടയിൽ കാർത്തിക ബിയിലെ ജ്യൂസിൽ ഷിഗല്ല ബിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വായ്പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പേർക്ക് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. 13 പേർക്ക് പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകെ വാർത്തകളും വാർത്താ പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വ്യോമയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ ജോർഹട്ട് വ്യോമസേന അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വ്യോമസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ആയിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 3 നടക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടി പത്മഭൂഷൺ നൽകും. കഴിഞ്ഞ ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഓൺലൈൻ യോഗാ സെഷൻ നാളെ 6:15 മുതൽ 35 വരെ മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനൽ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യത്തെ പ്രതിരോധം ഉറപ്പാക്കാനായ ഇന്ത്യൻ വ്യോമസേന എല്ലാം നിലകൊണ്ടിട്ടുള്ളത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ മിക്ക ഗ്രാജുവേഷൻ പരിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ധൂറിൽ എന്നിവയുടെ സമാനമായ പ്രവർത്തന രാജ്യം കണ്ടതെന്നും സിംഗ് പറഞ്ഞു.
2: ഭാരത് കി ഢാൽ ഭാരത് കി തൽവാർ ബഢ് റഹി ഹൈ. ഹാലി മേ ഓപ്പറേഷൻ ദൂർ മേ ബി ഹം യഹി ഭാവന ആപ് സബ് ദേഖി ഹൈ. യദി ഹം ഉസ് ഓപ്പറേഷൻ സഫലതപൂർവക അഞ്ജാം ദേ പായേ ഉസ്കേ പീച്ചേ ഹമാരി ഇൻഡിജിനസ് പ്ലേറ്റ്ഫോം ആസ്ഥാ ഹമാരി എയർഫോഴ്സ് കെ ട്രെയിൻ കറേജിയസ് ഓർ ഡിസിപ്ലിൻ സബ് കാ ഇമ്പോർട്ടന്റ് കൺവിഷൻ താ.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാനാഗ്രത പ്രഖ്യാപിച്ചു. 3 കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യം ഇന്ന് ധരംശാലയിൽ നിന്നും ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 ഇനങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമാകുകയിൽ എബോള കേസ് എണ്ണം 689 ഉയർന്നു. 150 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ പരിമിതമായ ചികിത്സാശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങി ഇന്ത്യ ന്യായീകരിച്ച് ഫിൻ വിദേശകാര്യമന്ത്രി എലിന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നടപടിയെന്ന് അവർ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ജയശങ്കറിനൊപ്പം ഫിൻലാന്റ് ഒരു യോഗത്തിൽ സംസാരിക്കുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കും. വൈകിട്ട് 5 തന്ത്രിജ്ഞത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നീതി തെളിയിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപപ്രദേശങ്ങളിലുമുള്ള ഏകസ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. TMC MLA മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സമയം 15 ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 നിന്നും 195 ആകും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു.

0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 1 o'clock.
0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
3: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9924 1. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കാടുതേറി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ഒതുക്കാനാകാത്ത നിത്യവസന്തം. ഹൃദയവല്ലരിയിൽ തളിരിട്ട് പൂക്കാലം തീർത്ത് യൗവനത്തിന് നിറം പകരുന്ന വിസ്മയം. പ്രണയത്തെക്കുറിച്ച് എങ്ങനെ വർണ്ണിച്ചാലാണല്ലേ മതിവരിക? എന്തിനോടാണ് അതിനെ ഉപമിക്കുക? പ്രണയിക്കാത്തവരും പ്രണയത്തെക്കുറിച്ച് വാചാലരാകാത്തവരുമായി ആരുണ്ട്? ആ സുഗന്ധം ആസ്വദിച്ചവർ അതിനെക്കുറിച്ച് എഴുതി. മറ്റു ചിലർ തീവ്രമായി ചിന്തിച്ചു. വേറെ ചിലർ അതിനെ വർണ്ണിച്ചു പാടി. ചിലർ പ്രണയത്തെക്കുറിച്ച് കാലത്തിന് വിസ്മരിക്കാനാകാത്ത ഈണങ്ങൾ നൽകി. അത്തരത്തിൽ പ്രണയഗാനങ്ങൾക്ക് സംഗീതം പകർന്ന് മധുരം വിളമ്പിയ സംഗീത സംവിധായകനാണ് എം ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് പതിയെ ഒഴുകിയിറങ്ങുകയായിരുന്നില്ല, നിലയ്ക്കാതെ പ്രവഹിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മധുരഗീതങ്ങളിലൂടെ എം ജയചന്ദ്രന്റെ മനോഹരമായ കുറച്ച് ഗാനങ്ങളിലൂടെയാണ് യാത്ര ആരംഭിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ആർ ജെ അമൃത കാർത്തികാണ്.

മെലഡികളിലൂടെ മാത്രമല്ല ജയചന്ദ്രൻ പ്രണയവർണ്ണങ്ങൾ പകർന്നത്. പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളെയും രചയിതാക്കൾ കടലാസിൽ കോറിയിട്ടപ്പോൾ ജയചന്ദ്രൻ അതിന് നൽകിയത് അനുശ്വരമാർന്ന സംഗീതമാണ്. കാലം എത്ര കഴിഞ്ഞിട്ടും ജയരാഗങ്ങൾക്ക് അതേ ശോഭ. അതൊരു മാന്ത്രികതയാണ്, എം ജയചന്ദ്രൻ എന്ന മാന്ത്രികന് മാത്രം സാധ്യമായ മായാജാലം. ജയചന്ദ്രൻ ഈണം കൊടുത്ത പ്രണയഗാനങ്ങളെ തരംതിരിക്കുക നമുക്ക് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യം.

ഉയിർപ്പിരിയും നാൾ വരെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗാനമുണ്ട്. കണ്ണു നിറയാതെ കണ്ടിരിക്കുന്നവർ വിരളവുമാണ്. കമിതാക്കൾക്ക് ഇത്രയും ആഴമായി പരസ്പരം സ്നേഹിക്കാനാകുമോ എന്നതിന് വരികളിലൂടെയും സംഗീതത്തിലൂടെയും തെളിവ് നൽകിയൊരു ഗാനം. ജയചന്ദ്രന്റെ ഉള്ളുലയ്ക്കും ഈണത്തിൽ ശ്രേയ ഘോഷാൽ പാടിയത് കേട്ട് പ്രണയം എന്തെന്നറിയാത്തവരുടെ പോലും നെഞ്ചു നുറങ്ങിയിട്ടുണ്ടാകും. ഏറെ കൊതിച്ചിട്ടും അടുക്കാൻ കഴിയാത്ത പ്രണയിതാക്കളുടെ നൊമ്പരത്തെ ഇതിലും മനോഹരമായി എങ്ങനെ അവതരിപ്പിക്കും? ആ ഗാനമാണ് എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ കാത്തിരുന്നു കാത്തിരുന്നു എന്ന

ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജെ അമൃത കാർത്തിക. പ്രിയപ്പെട്ടവന്റെ വരവ് കാത്തിരിക്കുന്ന നാടൻ പെണ്ണിന്റെ പ്രണയം, അകന്നിരിക്കുമ്പോഴും മനസ്സിൽ ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന അവരുടെ പ്രണയം. കല്ലായി പുഴവക്കത്ത് ചുറ്റിത്തിരിയുകയാണ് ആ പ്രണയം. നൊമ്പരത്തിനൊപ്പം പ്രണയവും പെരുമഴയായി പെയ്തിറങ്ങി. നാണം ചോരും മെഴികളും പ്രണയം തുളുമ്പും പൂവിതൾ ചുണ്ടും ആസ്വാദക ഹൃദയങ്ങളിൽ ഒരുക്കിയത് പ്രണയപ്പെയ്ത്താണ്. പി ജയചന്ദ്രനും സുജാതാ മോഹനും പിന്നണിയിൽ സ്വരമായപ്പോൾ ആസ്വാദകർക്ക് അതിലും വലിയ സംഗീത വിരുന്നായി മറ്റെന്തു വേണം.

ഒന്നര പതിറ്റാണ്ടുകൾക്കു മുൻപ് യുവഹൃദയങ്ങളിലേക്ക് പൊഴിഞ്ഞു വീണ പാട്ടാണെങ്കിലും ആ ഈണങ്ങൾ ഇന്നും കവിതാക്കളിൽ നിലയ്ക്കാതെ പെയ്യുകയാണ്. ഏതാണ് ആ ഗാനമെന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? നോട്ടം എന്ന ചിത്രത്തിലെ പച്ചപ്പനന്തത്തെ എന്ന ഗാൻ. ദശാബ്ദങ്ങൾക്കിപ്പുറവും ഈ പാട്ട് കേൾക്കുമ്പോഴും എങ്ങനെയാണ് അതേ ഫീൽ ഉണ്ടാവുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടുമുണ്ടാവും. ഗാനരംഗങ്ങളിൽ പ്രണയിനിയെ പച്ചപ്പനന്തത്തെയുമായി ഉപമിച്ച് പൊൻകുന്നം ദാമോദരൻ വരികൾ കുറിച്ചപ്പോൾ ജയചന്ദ്രൻ നൽകിയത് എക്കാലവും നിലനിൽക്കുന്ന മാന്ത്രിക സംഗീതമായിരുന്നു. ദാസേട്ടനും സുജാതാ മോഹനും പാടിയ രണ്ടു പതിപ്പുകളിലും പ്രണയം തുളുമ്പി.

മനസ്സിൽ പ്രണയം തോന്നുമ്പോൾ ആ പ്രണയത്തിലൊരു പങ്ക് മഴയോടും തോന്നുമല്ലേ. ആ പ്രണയച്ചൂടിലും മഴയുടെ തണുപ്പും കുളിരും ആവോളം ആസ്വദിക്കാനും തോന്നും. എന്നാൽ ക്ഷണിക്കാതെ ചില നൊമ്പരങ്ങൾ നെഞ്ചു തുളയ്ക്കും ഓർമ്മകളായിട്ടെത്തിയാലോ? മിഴിനീർത്തുള്ളികൾ ഒഴുകിപ്പരന്ന് കവിളണകൾ നനഞ്ഞിട്ടു. കണ്ണീർ കാണാതിരിക്കാൻ പലരും ആ സമയത്ത് മഴയത്ത് നടക്കാൻ കൊതിക്കും. ഇളം കാറ്റിന്റെ വശ്യതയും ചാറ്റൽ മഴയുടെ കുളിരും ഒപ്പം ജയചന്ദ്രന്റെ ഈണവും മനസ്സുകളിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ പ്രണയം അവശേഷിപ്പിച്ച മുറിപ്പാടുകൾ വീണ്ടും തെളിയുന്ന പോലെ നമുക്ക് തോന്നും. സന്തോഷ് വർമ്മ പ്രണയവും നൊമ്പരവും വരികളിൽ നിറച്ചപ്പോൾ വിരഹദുഃഖം പേറിയ എത്രയോ പേരുടെ നെഞ്ച് പിടഞ്ഞിട്ടുണ്ടാവും.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ആഹാരത്താൽ വിതുമ്പുന്നവരെ നോക്കി പ്രകൃതി പോലും കരഞ്ഞ ഒരു പാട്ടുണ്ട്. നോവ് കലർന്ന സംഗീതം അറിയാതെയെങ്കിലും നാവിൻ തുമ്പിൽ തുളുമ്പാത്തവരുമുണ്ടോ? ആസ്വാദകരിൽ ദുഃഖം പകർന്ന് നൊമ്പര കാഴ്ച സമ്മാനിച്ച പാട്ട് കേട്ട് എത്രയോ മനസ്സുകൾ വിങ്ങിയിട്ടുമുണ്ടോ? കണ്ണും മനസ്സും നിറച്ച് ജയചന്ദ്രന്റെ ഈണങ്ങൾ പെയ്തിറങ്ങിയപ്പോൾ ഓർമ്മകളുടെ ലഹരി ആസ്വദിക്കാത്തവർ ചുരുക്കമായി. അതെ, ഇത്രമേൽ എന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന ഗാനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ഓർമ്മകളും ഇപ്പോൾ ദാ ഈ പറഞ്ഞ ചില ഫീലിംഗ്സും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ. ആസ്വദിക്കാം ആ ഗാനം മധുരഗീതങ്ങളിലൂടെ.

എന്തിനാണെന്നോ എങ്ങനെയാണെന്നോ പോലും അറിയാതെ പരസ്പരം പ്രണയിച്ചവരുണ്ടല്ലേ. രാത്രിയുടെ യാമങ്ങളിലും പരസ്പരം കണ്ടുകൊണ്ട് ആ പ്രണയ സൗന്ദര്യത്തെ അവർ ആസ്വദിക്കുകയാണ്. ഉള്ളിലെ പ്രണയം പറയാതെ പറഞ്ഞ കാമുക ഹൃദയങ്ങളിൽ കയറിക്കൂടിയ ഈണം ഇന്നും പലരുടെയും ഹൃദയരാഗമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എം ജയചന്ദ്രന്റെ ഈണത്തിനൊപ്പം പി ജയചന്ദ്രന്റെയും സുജാതയുടെയും മധുപുഴിയും നാദങ്ങൾ കലർന്നപ്പോൾ പാട്ട് സംഗീതപ്രേമികളുടെ ഇഷ്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ആ ഗാനമാണ് എന്തിനെന്നറിയില്ല എന്ന ഗാനം. ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ ആ മനോഹരമായ ഗാനം.

ആർ ജി അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. രാജലക്ഷ്മി എന്ന ഗായികയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങളിലൊന്നായിരുന്നു ജയചന്ദ്ര സംഗീതത്തിൽ പിറന്ന ജനകൻ എന്ന ചിത്രത്തിലെ ഗാനം ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ എന്ന ആ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ കൂടി ചേർന്നതോടെ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. മികച്ച ഗായികയായി 2010 രാജലക്ഷ്മിയുടെ പേര് ചേർക്കപ്പെട്ടു. ഇതേ വർഷം പുറത്തിറങ്ങിയ കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിലൂടെ എം ജയചന്ദ്രൻ വീണ്ടും മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരവും നേടി. ഇപ്പോൾ മധുരഗീതങ്ങളിലൂടെ ഒളിച്ചിരുന്ന എന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.

0: പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ചരിത്രത്തിലൂടെ സഞ്ചരിച്ച സെല്ലുലോയിഡിലെ പാട്ടുകളെല്ലാം സിനിമ പോലെ തന്നെ ഹൃദയവും കീഴടക്കി. സിതാര കൃഷ്ണകുമാർ എന്ന ഗായികയ്ക്ക് പുതിയൊരു തുടക്കം കൂടിയായിരുന്നു ആ ഗാനം. ഏനിതൊന്നും അറിഞ്ഞതേയില്ല എന്ന ആ ഗാനം. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചിച്ച ഈ ഗാനത്തിലൂടെ സിതാര 2012 മികച്ച ഗായികയായി തിരഞ്ഞെടുത്തു. കാറ്റേ കാറ്റേ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മി പ്രത്യേക പരാമർശവും നേടി. ഗാനങ്ങളുടെ സ്വീകാര്യത എം ജയചന്ദ്രനെയും സംസ്ഥാന പുരസ്കാരത്തിന് അർഹനാക്കി. അങ്ങനെ എം ജയചന്ദ്രൻ എന്ന അതുല്യ കലാകാരന്റെ സംഗീതയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഒരുപാടൊരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്, കേൾക്കാനും വരാനുമായി. എന്തായാലും ഇന്ന് മധുരഗീതങ്ങളിൽ ഇത്രയും ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് വിട പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
3: 3 o'clock.
0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9944-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: മിത്താരം, ഒരുപിടി നാട്ടുനന്മയുടെ പകർന്നാട്ടം.
1: കേരളത്തിലെ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ഭാഷയിലുണ്ടായിട്ടുള്ള പാട്ടുകളാണ് കേരളത്തിലെ നാടൻ പാട്ടുകൾ. ഇവ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. നാടൻപാട്ടുകൾ പല കാലങ്ങളിലായി പരിണാമം സംഭവിച്ചു വന്നവയാണ്. മിക്കവയ്ക്കും ഒരു രചയിതാവ് ഉണ്ടായിരിക്കണമെന്നില്ല. ഭാഷയുടെ വ്യാകരണ സംഹിതകളിലും ഛന്ദശാസ്ത്ര നിയമങ്ങളിലും ഒതുങ്ങി നിൽക്കുന്നതിനു പകരം ഓരോ പ്രദേശത്തും പ്രചാരത്തിലുള്ള നാട്ടുഭാഷയിലാണ് മിക്ക നാടൻ പാട്ടുകളും രൂപപ്പെട്ടിട്ടുള്ളത്. കലയിലോ സാഹിത്യത്തിലോ ഒരു കൃതിയിലെ യഥാർത്ഥ മൂലരൂപങ്ങളിൽ നിന്നും കാലാന്തരം കൊണ്ട് സ്വാഭാവികമായോ കൃത്രിമമായോ ഉണ്ടായിത്തീരുന്ന മാറ്റങ്ങളെയും തിരുത്തുകളെയുമാണ് പ്രക്ഷിപ്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്തരം പ്രക്ഷിപ്തങ്ങൾ സംഭവിച്ചിരിക്കാൻ ഇടയുണ്ടോ എന്നും അഥവാ ഉണ്ടെങ്കിൽ ഏതൊക്കെ കാലങ്ങളിലാണ് അത് നടന്നതെന്നും മനസ്സിലാക്കാൻ ഉതകുന്ന വാമൊഴിയായും വരമൊഴിയായുമുള്ള തെളിവുകളാണ് പ്രമാണങ്ങൾ. കാലഘട്ടം, സമൂഹത്തിലെ സ്ഥാനഭേദങ്ങൾ, ദൈവാരാധന ക്രമങ്ങൾ, കാർഷിക ചര്യകൾ, പൊതുജനാരോഗ്യാവസ്ഥ, യുദ്ധങ്ങളും കലാപങ്ങളും, കുടുംബങ്ങളിലെയും കൂട്ടായ്മകളിലെയും ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, ഐതിഹ്യങ്ങളിലെയും ചരിത്രങ്ങളിലെയും വീരകഥാപാത്രങ്ങൾ തുടങ്ങിയ ഘടകങ്ങളൊക്കെ ഭാഗഭാക്കും കാരണങ്ങളുമാവുന്ന വിധത്തിൽ വിശാലമായൊരു വൈവിധ്യം കേരളത്തിലെ നാടൻ പാട്ടുകളിൽ കാണാം. ചിലതിന് ചരിത്രാതീത കാലത്ത് നിലനിന്നിരുന്ന പ്രാക് സമൂഹങ്ങളുടെ പഴക്കം അവകാശപ്പെടാമെങ്കിൽ മറ്റു ചിലവ വർത്തമാന കേരളത്തിലെ ഏറ്റവും പുതിയ ശൈലികളിൽ ഉരുത്തിരിഞ്ഞവയുമാണ്. ഉറക്കപാട്ടുകളും കൃഷിപ്പാട്ടുകളും മുതൽ ഓണപ്പാട്ടുകളും പടപ്പാട്ടുകളും വരെ മലയാളത്തിന്റെ നാടൻ പാട്ടു ശേഖരങ്ങളിൽ പെടുന്നുണ്ട്. വളരെ അശ്രദ്ധമായി പാടിത്തകർക്കാവുന്ന ചെറുശീലുകൾ മുതൽ ശ്രദ്ധയോടെ കൃത്യമായി മണിക്കൂറുകൾ വരെ ദീർഘമായി ഉരുക്കഴിക്കേണ്ടുന്ന അനുഷ്ഠാന ഗീതികൾ വരെ ഈ ശൃംഖല വിപുലമാണ്. ഇന്ന് ഒരു നാടൻപാട്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മിത്താരത്തിൽ നിന്നിവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: ഒന്നാ

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

കേന്ദ്രമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

മക്ഫാസ്റ്റ് 90.4 കൃഷിജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിജാലകത്തിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ കൃഷിജാലകത്തിൽ ഞാൻ പറയാൻ പോകുന്നത് കൂർക്ക, പച്ചച്ചീര, ഇഞ്ചി ഇതൊക്കെ തഴച്ചു വളരാനായിട്ട് എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. വലിയ രോഗബാധയോ നഷ്ടസാധ്യതകളോ ഒന്നും ഇല്ലാത്ത കൂർക്ക കൃഷിക്ക് ഇപ്പം നല്ല സമയമാണ്. കാരണം മഴയെ ആശ്രയിച്ച് നമുക്ക് ജൂലൈ മുതൽ കൃഷി ആരംഭിക്കാം. കൃഷിക്ക് 1.5 മാസം മുൻപ് നടാനുള്ള തലപ്പുകൾ മുളപ്പിക്കണം. വെള്ളക്കെട്ട് ഇല്ലാത്ത നീർവാർച്ചയുള്ള മണ്ണാണ് കൃഷിക്ക് ഏറ്റവും നല്ലത്. പിന്നെ പരമ്പരാഗതമായി മഴ ആരംഭിക്കുമ്പോഴാണ് കൃഷി സാധാരണ തുടങ്ങാറ്. എന്നാൽ ചെറിയ മഴയും ദൈർഘ്യമേറിയ തണുത്ത രാത്രികളുമുള്ള സെപ്റ്റംബറാണ് കൂർക്കയ്ക്ക് ഇഷ്ടമെന്ന് ചില കൂർക്ക സ്നേഹികൾ പറയുന്നുണ്ട്. അതുപോലെ മഴ മാറി നിൽക്കുന്ന സമയങ്ങളിൽ കൂർക്കയ്ക്ക് ജലസേചനം ഒഴിവാക്കരുത്. നല്ല ഉരുണ്ട കേടില്ലാത്ത 20 മുതൽ 25 ഗ്രാം ഭാരമുള്ള വിത്തുകൾ തെരഞ്ഞെടുക്കണം. കാലിവളമോ കമ്പോസ്റ്റോ ചേർത്ത വരമ്പുകളിൽ വിത്ത് നടാം. മുളച്ച് 3 ആഴ്ചയാവുമ്പോൾ യൂറിയ ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ തലപ്പുകളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ അതിനുശേഷം ഒരു 45 ദിവസം ആകുമ്പോൾ ഏകദേശം 10 മുതൽ 15 സെന്റിമീറ്റർ നീളമുള്ള തലപ്പുകൾ 45 സെന്റിമീറ്റർ വീതിയുള്ള വരമ്പുകളിലേക്ക് നുള്ളിനട്ട് കൊടുക്കുക. 1 ഹെക്ടറിന് 10 ടൺ കാലിവളവും 60 കിലോ നൈട്രജൻ, 60 കിലോ ഫോസ്ഫറസ്, 100 കിലോ പൊട്ടാസ്യം ഇത്രയുമാണ് അതിന് വേണ്ടിവരുന്നത്. പിന്നെ ഫോസ്ഫറസും പകുതി നൈട്രജനും പൊട്ടാസ്യവും നടുമ്പോഴും ബാക്കി 45 ദിവസം കഴിഞ്ഞും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പം വലിയ രീതിയിൽ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെക്ടറിന് 75 മുതൽ 100 കിലോ വരെ വിത്ത് വേണ്ടിവരും. ചെടികളുടെ ഇടയിൽ കരിയിലകൾ ഇട്ട് കൊടുക്കണം. തലപ്പ് നട്ട് 3-6 ഈ ഒരാഴ്ചകളിൽ, അതായത് 2 ആഴ്ചകൾ വരുമ്പോൾ തണ്ടിന്റെ വേരിനോട് ചേർന്ന ഭാഗം മൂടുന്ന രീതിയിൽ മണ്ണ് കയറ്റി കൊടുക്കാം. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കിഴങ്ങുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കും. അതുപോലെ ഇതിന്റെ തലപ്പ് നടുമ്പോഴും കിഴങ്ങ് രൂപപ്പെടുമ്പോഴും മണ്ണിൽ ജലാംശം അത്യാവശ്യമാണ്. ഇന്ന് പലയിടത്തും ഈ ജനുവരി മാസത്തിൽ പോലും ജലസേചനത്തെ ആശ്രയിച്ച് കൃഷി ആരംഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലെ കൃഷിക്കാണെന്നുണ്ടെങ്കിൽ ശ്രീധര മികച്ച ഇനമാണ്. അതാവുമ്പോൾ ഹെക്ടറിന് 25 ടൺ വിളവ് ലഭിക്കും. 5 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം. ഇത്രയുമാണ് നമുക്ക് അതിന്റെ ഒരു കൃഷി രീതിയായിട്ട് ബന്ധപ്പെട്ട്, അതായത് കൂർക്കയുടെ കാര്യം പറയാനുള്ളത്. അടുത്തതാണ് പച്ചച്ചീര. ഉയർത്തി കിളച്ചൊരുക്കിയ 1 അടി വീതിയുള്ള വരമ്പുകളിലേക്ക് ചാണകപ്പൊടിയും ഒരേ അനുപാതത്തിൽ NPK ചേർത്ത് 20 മുതൽ 30 ദിവസം പ്രായമായ തൈകൾ പറിച്ചു നട്ട് കൃഷി ചെയ്യാം. പിന്നീട് പല ഇടവേളകളായി നൈട്രജൻ ചേർത്ത് കൊടുക്കാം. ഓരോ വിളവെടുപ്പിന് ശേഷവും യൂറിയ 1% വീര്യത്തിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇല നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് രോഗങ്ങൾക്ക് പ്രതിവിധിയായി സ്യൂഡോമോണസ് പോലുള്ള ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാം. CO1 ഏറ്റവും നല്ല ഇനമാണ് നടാനായിട്ട്. പിന്നെ നമ്മൾ മഴക്കാല കൃഷിയിൽ പച്ചക്കറികൾക്ക് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതിനായി ചെടികൾ തമ്മിൽ സാധാരണയിൽ അധികം അകലത്തിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം വെയിൽ കുറവായിരിക്കും. കായിക വളർച്ചയ്ക്ക് ആനുപാതികമായി വിളവ് ലഭിക്കാൻ ചെടി പൂവിടുന്നത് ത്വരിതപ്പെടുത്തുന്നതിനായി സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ലിറ്ററിന് 5 ഗ്രാം തോതിലും, അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടല്ലോ അത് ലിറ്ററിന് 15 മില്ലി എന്ന തോതിലും 15 ദിവസത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്രയുള്ളൂ പച്ചച്ചീര കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇഞ്ചി മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ടില്ലാത്ത നീർവാർച്ചയുള്ള മണ്ണിൽ 1 മുതൽ 1.5 അടി വരെ ഉയരവും 1 മീറ്റർ വീതിയും 3 മീറ്റർ നീളവുമുള്ള പണകളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൃഷി ആരംഭിക്കാം. അതിപ്പോൾ കഴിഞ്ഞുപോയി നമ്മൾ നേരത്തെ ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ 20 മുതൽ 25 ഗ്രാം ഭാരമുള്ള ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ കഷ്ണങ്ങൾ വിത്തിന് ഉപയോഗിക്കാം. 1-2 മുകളമുള്ള കേടില്ലാത്ത വിത്ത് തണലത്തുണക്കി ബോർഡോ മിശ്രിതത്തിലോ അതുപോലെ സ്യൂഡോമോണസിലോ 15 മിനിറ്റ് മുക്കി വെച്ച് നടാം. ഓരോ മാസം ഓരോ കൃഷിക്ക് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഏത് മാസം വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ മണ്ണിന് പറ്റിയതാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ ചുക്കിന് നാരുകൾ കുറവുള്ളതും സുഗന്ധമുള്ളതുമായ ഹിമാചൽ IAS R വരദ, IAS R മഹിമ എന്നിവ നല്ലതാണ്. IAS R പ്രതിഭ, പ്രഭ, ആലപ്പി സുപ്രീം, പ്രഗതി ഇതൊക്കെ നല്ല മഞ്ഞൾ ഇനങ്ങളാണ്. ഏകദേശം 8 മാസം കൊണ്ട് വിളവെടുക്കുകയും ചെയ്യാം. നമ്മൾ നല്ല രീതിയിൽ ഏകദേശം ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചി ഹെക്ടറിന് 20 മുതൽ 25 ടൺ വരെയും മഞ്ഞൾ 20 മുതൽ 35 ടൺ വരെയും വിളവ് ലഭിക്കും. ഇഞ്ചി ധാരാളം വളം വലിച്ചെടുക്കുന്ന വിളയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ പ്രാവശ്യവും വളം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം വീട്ടാവശ്യത്തിനുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കള തോട്ടത്തിലോ ഗ്രോ ബാഗിലോ ഒക്കെ കൃഷി തുടങ്ങാം. വിപണിയിൽ നിന്ന് ലഭിക്കുന്ന ഇഞ്ചി, പച്ചമഞ്ഞൾ അത് ഈ പറഞ്ഞ രീതിയിലൊക്കെ നട്ടു നോക്കുകയും ചെയ്യാം. അപ്പം ചെറിയ രീതിയിലൊക്കെ ആയതുകൊണ്ട് ആവശ്യത്തിന് നനച്ചു കൊടുക്കാനും പറ്റും. അപ്പം ഇത്രയാണ് അതിന്റെ കൃഷി രീതി. അതുപോലെ തന്നെയാണ് ചേമ്പ്. മരച്ചീനിയോളം റീച്ച് കിട്ടാതെ പോയ ഒരു ക്ഷാമകാല വിളയാണ് ചേമ്പെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ കൃഷി തുടങ്ങാൻ പറ്റുന്ന സമയമാണ്. ശ്രീകിരണാണ് നമ്മുടെ കേരളത്തിന് യോജിച്ച ഹൈബ്രിഡ് ഇനം. പിന്നെ മുക്തകേശി, ശ്രീപല്ലവി, ശ്രീരശ്മി എന്നിവയെല്ലാം നല്ല ഇനം.
ഇനങ്ങളാണ്. മണ്ണിനനുസരിച്ച് കുഴിയെടുത്തോ അതുപോലെ പൊലി കൂട്ടിയോ ഉയർന്ന തടങ്ങൾ കൂട്ടിയോ ഒക്കെ ചേമ്പ് നടാം. കേടില്ലാത്ത 20 മുതൽ 25 ഗ്രാം ഭാരമുള്ള കിഴങ്ങുകളാണ് വിത്തിന് നല്ലത്. മുളയ്ക്കാൻ 35 മുതൽ 40 ദിവസം എടുക്കുന്നതിനാൽ പുത ഇട്ടു കൊടുക്കണം. 10% വരെ വിത്ത് മുളയ്ക്കാതെ വരുന്നത് കണക്കാക്കി അത്രയും വിത്ത് മറ്റൊരിടത്ത് പ്രത്യേകം മുളപ്പിക്കുകയും വേണം. പിന്നെ ഇത് മുളച്ച് ഒരാഴ്ച കഴിഞ്ഞും പിന്നീട് 1 മാസം കഴിഞ്ഞും വളം ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കാം. ഈ സമയം പരമാവധി ആരോഗ്യമില്ലാത്തതെല്ലാം നീക്കം ചെയ്യുകയും ആരോഗ്യമുള്ളത് മാത്രം നിലനിർത്തുകയും ചെയ്യുക. 6 മുതൽ 8 വരെ മാസം കൊണ്ട് നമുക്കിത് വിളവെടുക്കാൻ സാധിക്കും. പിന്നെ വിളവെടുപ്പിന് 1 മാസം മുൻപ് നന കൊടുക്കുന്നത് നിർത്തണം. അതുപോലെ മാതൃചെടിയോട് ചേർത്ത് കെട്ടി പുതിയ മുളകൾ പൊട്ടാതിരിക്കാൻ മണ്ണിട്ട് മൂടുകയും വേണം. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പരിചരണം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് ഈ പറഞ്ഞ രീതിയിൽ മാത്രം ചെയ്താൽ മതി. വാണിജ്യ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് മറ്റ് കൃഷി രീതിയുമായി കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസിഡ് കൂടിയാ, എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സീറോ ഡെലിവറി
6: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
5: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
6: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
5: ഫോൺ 7012 5866 61.
6: സീറോ ഡെലിവറി, എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: ജ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: കേരളത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോ കെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻസ് എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്പെഷ്യൽ ഇന്റർവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ നമ്മളോടൊപ്പമുള്ളത് ഗവേഷകനും എഴുത്തുകാരനും സംഗീതജ്ഞനും അതിലുപരി കേരള യൂണിവേഴ്സിറ്റി ബയോ ഇൻഫോർമാറ്റിക്സിന്റെ മുൻ വകുപ്പ് മേധാവിയുമായ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ. ഏറെ സ്നേഹത്തോടെ സാറിനെ നമുക്ക് ഈ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യാം.
2: ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. ശാസ്ത്രജ്ഞനാണ്, അധ്യാപകനാണ്, ഗവേഷകനാണ്, പല പല സ്ഥാപനങ്ങളുടെ തലപ്പതിരുന്ന് മികച്ച ഭരണാധികാരിയാണെന്ന് തെളിയിച്ച ആളാണ്, എഴുത്തുകാരനാണ്, വിദ്യാഭ്യാസ വിചക്ഷണനാണ്, സംഗീതജ്ഞനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമാണ്. അപ്പം അങ്ങനെ ഒരാളെ റേഡിയോ മാക്ഫാസ്റ്റിൽ നമ്മുടെ അതിഥിയായി കിട്ടിയത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറേ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
3: എനിക്കും വളരെ സന്തോഷമുണ്ട്. ഞാൻ ഏകദേശം 25 വർഷത്തോളം മാക്ഫാസ്റ്റിന്റെ ഒരു അഭ്യുദയകാംക്ഷി സുഹൃത്തുമായിരുന്നു. ഈ റേഡിയോയിലും ഞാൻ നേരത്തെ പ്രോഗ്രാം എന്തോ ഒരു ചെറിയൊരു പങ്കെടുത്തതായിട്ടാണ് എന്റെ ഓർമ്മ. എന്തായാലും സന്തോഷം.
2: ഓക്കെ, വളരെ നന്ദി സർ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്റെ ആദ്യത്തെ ചോദ്യം. ഇന്നൊരു സ്പെഷ്യലൈസേഷന്റെ കാലമാണ്. ആൾക്കാർ കൂടുതൽ സ്പെഷ്യലൈസേഷനും പിന്നെ സൂപ്പർ സ്പെഷ്യലൈസേഷനും ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ മേഖലയിലേക്ക് ചുരുങ്ങി ചുരുങ്ങി ആ ഒരു പൊക്കൂണ്ടാത്ത ഒതുങ്ങുന്ന ഒരു കാലത്ത് ഇത്രയൊരു ബഹുമുഖ പ്രതിഭയായിട്ട് ഏതാണ്ട് എല്ലാ മേഖലകളിലും ഇങ്ങനെ നിൽക്കാൻ സാറിന് എങ്ങനെ കഴിയുന്നു, അല്ലെ അതിന്റെ ഒരു കാരണം എന്താണ്?
3: ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ നിർവചിക്കുന്നത് നമ്മുടെ ഡിഗ്രികളല്ല, നമ്മളെ നിർവചിക്കുന്നത് നമ്മുടെ പാഷൻ, നമ്മുടെ അനുരാഗമാണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളോട് പ്രണയം തോന്നുന്നു എന്നുള്ളതാണ് നമ്മളെ നിർവചിക്കുന്നത്. ഞാൻ അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നു എന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ കാണുന്ന ഏറ്റവും വലിയ കുറവെന്ന് വെച്ചാൽ, ഞാൻ കലാ രംഗത്ത് കുറെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കായിക രംഗത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഒരു കളിക്കുകയും നിറച്ച് കളിക്കുകയും വേർക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്നുള്ള വലിയ ന്യൂനതയായിട്ടാണ് ഞാൻ കരുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും തൽപരരാണ്. പക്ഷെ അവർ നമ്മൾ ആവശ്യമില്ലാതെ നമ്മളെ നിർവചിച്ച്, ഞാനൊരു ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നയാള്, ഞാൻ ചോദിക്കുന്ന ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നയാള് നോവൽ വായിക്കില്ലേ, അവർ പാട്ട് കേൾക്കില്ലേ, പാട്ട് കേൾക്കും കൂടെ മൂളില്ലേ. അപ്പൊ ഈ സ്വയം നിർവചിച്ച് നമ്മളെ ഒരു പിന്നെ എന്താ പറയുക കൂട്ടിനകത്താക്കാതെ നമ്മളെ ഇഷ്ടം തോന്നുന്നതനുസരിച്ചിട്ട് നമ്മൾ വളരെ വൈവിധ്യമുള്ളവരാണ് നമ്മളെല്ലാം എന്ന് കരുതിയാൽ മതി, ഞാനങ്ങനെയാണ് കരുതുന്നത്.
2: അത് തന്നെ സാർ, ഈ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്, ആ മേഖലയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്കും തോന്നുന്നത് അങ്ങനെയാണ്, നമ്മളെ എല്ലാ പഠനവും മനുഷ്യന്റെ ഗുണത്തിനാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് ഷെയർ ചെയ്യാൻ അപ്ലൈ ചെയ്താൽ ഇതുകൊണ്ട് മനുഷ്യന് മൊത്തത്തിൽ പ്രയോജനകരമായി വരുന്നുണ്ട്. പക്ഷേ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ഒക്കെ ഇപ്പോഴാണ് ഇച്ചിരി സജീവമാകുന്നില്ല. സാർ, എന്തായിരിക്കും ഇത്രയും കാലവും ഇപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് വരാൻ എന്തെങ്കിലും ഒരു അനുഭവമോ തിരിച്ചറിവോ ഉണ്ടായിട്ടായിരിക്കും?
3: അല്ല, എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇപ്പോഴല്ല പ്രചാരത്തിലാകുന്നത്. നമ്മുടെ നാടിന്റെ കാര്യം എടുത്താൽ, പാരമ്പര്യം എടുത്താൽ, ഏറ്റവും പഴയ കാലത്തെ ശാസ്ത്രജ്ഞരാരാന്ന് ചോദിച്ചാൽ ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ, പിന്നെ ആര്യഭടൻ, ഇവരെല്ലാം കവികളായിരുന്നു എന്ന് നമ്മളറിയണം. അവർ ശാസ്ത്രം എഴുതിക്കൊണ്ടിരുന്ന കവിതയെ കൂടെയാണ്, വൃത്തനിബദ്ധമായ കവിതയെ കൂടെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് ഇന്റർ ഡിസിപ്ലിനറി അല്ലേ? അതായത് സൗന്ദര്യാത്മകമായി ശാസ്ത്രത്തെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുക, കലാപരമായിട്ട് പറയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ പണ്ടേ ഉണ്ട്
2: ശ്രീരാധാകൃഷ്ണൻ പോലൊക്കെ.
3: സമീപകാലത്തെടുത്ത് അങ്ങനെ ഒരുപാട് പേര്, ഞാൻ ചോദിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ വയലിൻ വായിക്കുമായിരുന്നു, അതെ ഞാൻ ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് വയലിൻ വേണ്ട എന്ന് വിചാരിച്ചില്ല. സി വി രാമൻ മൃദംഗത്തിന്റെ ധ്വനികളെ കുറിച്ചിട്ട് ഗവേഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടായിരുന്നു, പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇതൊക്കെ ചില പദ്ധതികളിലൂടെ വരുമ്പോഴാണ് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുകയും നമ്മളതിനെ ആകർഷകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ അക്രഡിറ്റേഷൻ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്നു, അതുപോലെ ഇത് ഒരു പദ്ധതിയിലൂടെ വന്നപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ആക്കം കിട്ടി, നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മളല്ലാതെ തന്നെ നമ്മൾ സഹജമായി ഇന്റർ ഡിസിപ്ലിനറി ആൾക്കാരാണ്,
2: ഓർഗനൈസ്ഡായിട്ട് ചെയ്യാൻ തുടങ്ങി
3: ഇപ്പോഴാണ് മാത്രമേ ഉള്ളൂ.
2: അതുപോലെ തന്നെ ഈ ബയോ ഇൻഫോർമാറ്റിക്സ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാറാണ്. അത് 90s എന്തോ ആയിരുന്നു
3: അല്ലേ? ഏർലി 2000s.
2: എന്നാലും കുറെ ഏതാണ്ട് ഒരു കാലം നൂറ്റാണ്ടായി.
3: അതെ.
2: അപ്പൊ എപ്പോഴും നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയൊരു അവയർനെസ് ഇല്ല. അപ്പൊ ഞാൻ ഈ മേഖലയിലൊക്കെ നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും പ്ലസ് ടു കഴിഞ്ഞിട്ട് കുട്ടികൾ ഇപ്പം ബയോടെക്നോളജി ബയോ ഇൻഫർമാറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വിചിത്ര സ്ഥാനത്തെ പോലെ, അതിന്റെ അതെന്താണ്, അതിന്റെ ഒരു സാധ്യത എന്താണ്, അതിന്റെ വിദ്യാഭ്യാസ സാധ്യത, തൊഴിൽ മേഖല, ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ പൊതുജനത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിൽ നല്ല അറിവ് കുറവുണ്ട്. സാറിന്റെ അതൊന്ന് അനുഭവം, സാർ ഈ രംഗത്തൊരു വിദഗ്ധനാണെന്നറിയാം, അതിപ്പോൾ പൊതുജനത്തിന്റെ പ്രയോജനത്തിനായി സാർ അതൊന്ന് വിശദീകരിച്ചു തരണം.
3: നമ്മുടെ നാട്ടില് പൊതുവിൽ ജീവശാസ്ത്രത്തെക്കുറിച്ചും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ പഴഞ്ചൻ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളുടെ രക്ഷകർത്താക്കൾ പഠിച്ച കാലത്തെ അവരുടെ വീക്ഷണങ്ങൾ വെച്ചിട്ട് അവർ കുട്ടികളെ ഉപദേശിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ബോട്ടണി പഠിക്കാൻ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ ഉടനെ നമ്മൾ ചോദിക്കണം, നിനക്ക് പടം വരയ്ക്കാൻ അറിയാമോ?
2: ഇപ്പം ആരും ഇല്ല ബോട്ടണി പഠിക്കാൻ.
3: അതെ, അത് അത് അതിന് കാരണം ഇതാണ്, നമ്മളതിനെ കാണുന്നത് അത് കുറേ ഇലകളുടെയും ചെടികളുടെയും ഒക്കെ പടം വരയ്ക്കുകയും അതിനുശേഷം ഈ ഡിഗ്രി എടുത്തതിന് ശേഷം ഒന്നുകിൽ സ്കൂളിൽ സാറാകാം, കുറച്ച് പേർക്ക് കോളേജിൽ അധ്യാപകരാകാം, ബാക്കിയുള്ളവർക്ക് ക്ലാർക്കായിട്ട് പണിക്ക് പോവാം എന്നുള്ളൊരു പഴയ കാഴ്ചപ്പാടാണ്. അപ്പം അത് മാറി ഈ വിഷയം വളരെ ദൈനംദിന ജീവിതത്തിൽ പ്രസക്തിയുള്ള ഒരു വിഷയം. ഒരു ഉദാഹരണം, ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിലൊന്ന് കാർ ഇൻഡസ്ട്രി പോലെ ഒരു ഇൻഡസ്ട്രിയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഇൻഡസ്ട്രി, ഇതിലെല്ലാം ബോട്ടണിയാണ് ഉപയോഗിക്കുന്നത്, ചെടികളിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റാണ് ഉപയോഗിക്കുന്നത്. മരുന്നിനെ സംബന്ധിച്ച് പറയുകയേ വേണ്ട. ലോകത്ത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ആധുനിക മരുന്ന് എന്താണെന്ന് വെച്ചാൽ ആസ്പിരിൻ. എവിടുന്ന് വരുന്നു? വരുന്നത് പിന്നെ ഇംഗ്ലണ്ടിലെ തെയ്ംസ് നദിയുടെ കരയിച്ച് നോക്കിയാൽ അതിലേക്ക് തല കുനിച്ച് നാണിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളെ കാണാൻ നോക്കും. നമ്മളവിടെ കൈത നിൽക്കുന്ന പോലെ തോട്ടിങ്ങരയിൽ, അതിന്റെ പേര് വില്ലോ എന്നാണ്, വില്ലോ പ്ലാന്റ്. അതാണ് അതിൽ നിന്നാണ് ക്രിക്കറ്റ് ബാറ്റ്
2: ഉണ്ടാകുന്നത്.
3: ഇതിന്റെ കറയാണ് ആസ്പിരിൻ. ലോകത്ത് മനുഷ്യ സമൂഹം ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ആധുനിക മരുന്ന് അതാണ്. അതുപോലെ ഞാനൊരിക്കൽ അത്ഭുതപ്പെട്ടത്, നമ്മുടെ നാട്ടിലൊരു നടി, പേര് പറയാൻ പാടില്ല, അത് അവരുടെ വളരെ ചെറുപ്പത്തിൽ അവർക്ക് ക്യാൻസർ വന്നു, അവർ അമേരിക്കയിൽ കൊണ്ടുപോയാണ് ചികിത്സിച്ചത്. ഇപ്പൊ ചികിത്സിച്ച ഡോക്ടർമാരുടെ ഗ്രൂപ്പിൽ ഒരു വളരെ പ്രശസ്തനായ മലയാളിയും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി ദൂരദർശനിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവരുടെ ചികിത്സയ്ക്കായിട്ട് 9 മരങ്ങളുടെ തോല് പൊളിച്ചെടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. നമ്മൾ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നതൊക്കെ നമ്മളിരിക്കുന്ന റോബോട്ട് വന്ന് ചികിത്സിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇന്നും 60% ഔഷധങ്ങളും സസ്യങ്ങളിൽ നിന്നാണ് വരുന്നത്, അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പെർഫ്യൂംസ്. ഇനി ഇതിനെല്ലാം പുറമെ നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങളും സമൂഹത്തിൽ ചെടിയിന്ന് വരുന്നുണ്ട്, ഉദാഹരണത്തിന് കഞ്ചാവ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അറിഞ്ഞാൽ മാത്രമേ ഇതിനെ ഉപയോഗിക്കാനോ തടയാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണെന്നും, അതുപോലെ ഇപ്പം സുവോളജിയെ പറ്റി പറയുന്നു, അതും ഇതുപോലെയാണ്. കുറച്ച് മൃഗങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുക, ഇതേ വിഷയം വീണ്ടും കോളേജിൽ പഠിപ്പിക്കുക, എല്ലാവർക്കായിട്ട് ജോലി നോക്കുക. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം നമുക്കറിയാം ഈ പാമ്പ് ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്കറിയാം, ഈ വേനലിന്റെ സമയത്ത് ഒരുപാട് പാമ്പ് പിടിയേറ്റു, പാമ്പിന്റെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാം, പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം, പാമ്പിനെ എങ്ങനെ പിടിക്കാം, ഇതെല്ലാം സുപ്രധാന വിഷയങ്ങളാണ്. അതുപോലെ ആന, ആന നടന്നു വന്നാൽ പിന്നെ അല്ലെങ്കിൽ കാട്ട് പന്നി ആക്രമിച്ചാൽ ഒരു സ്ഥലത്ത് മുഴുവൻ എങ്ങനെ ഇതിനെ തുരത്താം, ഇതിന്റെ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയിച്ചാലല്ലേ മനുഷ്യന് ജീവിക്കാനൊക്കെയുള്ളൂ. അപ്പൊ ഇതെല്ലാം സുപ്രധാനമായ വിഷയങ്ങളാണ്. പഴയ കാലത്തെ പഴഞ്ചൻ ആശയങ്ങൾ മാറ്റി ഇതെല്ലാം തന്നെ. അതുപോലെ ഇപ്പം ബോട്ടണി തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ഒരു കുട്ടി, എൻ്റെ ഒരു വിദ്യാർത്ഥി വന്ന് പറഞ്ഞാണ്, അവരൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. കമ്പനി എന്താണെന്ന് വെച്ചാൽ 3000 രൂപ അടച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് സ്ഥലം അവർക്ക് മാറ്റി വെച്ചു കൊടുത്താൽ അവർ 3 മാസം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ 100 ചിത്രശലഭങ്ങൾ ദിവസവും വരുന്ന സംവിധാനം ഉണ്ടാക്കും. അപ്പോൾ അവിടെ ഏത് ചെടിയാണ്, അതിലെപ്പോഴാണ് പിന്നെ പൂമ്പാറ്റകൾ വരുന്നത്, എങ്ങനെ എത്തിക്കാം എന്നുള്ള വിജ്ഞാനം ഇന്ന് വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ പാട്ട് പാടാനും പഠിക്കാനുമുള്ള സാധനം മാത്രമല്ല, അത് പ്രായോഗികമാണ്. അപ്പൊ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനിലൂടെ, ഡി എൻ എയിലെ ഇൻഫർമേഷനിലും കൂടെ ലൈഫിനെ തിരിച്ചറിയുന്നതാണ്. വലിയ പ്രസക്തിയുള്ള വിഷയമാണ്. ഈ പണ്ട് ജാതകം നോക്കുന്ന പോലെ ഇപ്പൊ മനുഷ്യർ അവരുടെ ഡി എൻ എ നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ, അവരുടെ എന്തൊക്കെയാണ് അവരുടെ കഴിവുകൾ എന്ന് നോക്കുന്ന പേഴ്സണൽ ജിനോമിക്സ് എന്ന് പറഞ്ഞ വിഷയം നമ്മുടെ നാട്ടിൽ വരെ ചെറിയ കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട്. കുഞ്ഞു ജനിച്ചാൽ കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധിക്കാം, പണ്ട് ഗ്രഹനില പരിശോധിക്കുന്ന പോലെ. അപ്പൊ ഇതെല്ലാം ആധുനിക ലോകത്ത് ഈ വിഷയങ്ങളൊക്കെ രക്ഷ, എനിക്ക് പറയാനുള്ളത് പൊതുജനങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ട് പറയാനുള്ള, രക്ഷകർത്താക്കൾ അവരുടെ പരിമിതിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് 25 ചിലപ്പം 40 കൊല്ലത്തിന് മുമ്പ് അവർക്ക് കിട്ടിയ ഒരു വിവരം വെച്ചിട്ട് നമ്മുടെ യുവതലമുറയെ ഉപദേശിക്കുകയാണെങ്കിൽ അത് വളരെ അപകടകരമാണെന്നാണ് എനിക്ക് പൊതുവെ.
2: ഈ കോഴ്സുകളെല്ലാം നമുക്ക് മെക്ഫാസ്റ്റ് കോളേജിലുണ്ട്.
3: എനിക്കറിയാം മെക്ഫാസ്റ്റ് ബയോ ഇൻഫർമാറ്റിക്സ് ഏറ്റവും ആദ്യം തുടങ്ങിയത് നമ്മുടെ മുളമൂട്ടിൽ അച്ഛൻ അത് തുടങ്ങിയ സമയത്ത് അദ്ദേഹം, ഞാനന്ന് സിഡിറ്റിന്റെ ഡയറക്ടറായിരുന്നു തിരുവനന്തപുരത്ത്, അദ്ദേഹം എന്നെ വന്ന് കണ്ടു. ഞാനതിൻ്റെ ഒരു സെമിനാറും കോൺഫറൻസും ഒക്കെ കേരളത്തിൽ ആദ്യമായിട്ട് നടത്തി എന്ന് കേട്ടിട്ട് അദ്ദേഹം എന്നെ വന്ന് കണ്ട് എൻ്റെ സിലബസ് ഉണ്ടാക്കുന്നതിന് പങ്കാളിയായി. ഞാൻ ആദ്യത്തെ ഇവിടുത്തെ സിലബസ് ഉണ്ടാക്കാനുള്ള മഹാത്മാ യൂണിവേഴ്സിറ്റി ബോർഡിലെ അംഗമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധമുണ്ട്.
2: ഇതൊക്കെ പിന്നെ സജീവമായ തൊഴിൽ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുമായിരിക്കും.
3: രണ്ട് വിധത്തിലാണ് നമ്മളതിനെ കാണുന്നത്. ഒന്ന്, അതിൽ തന്നെയും ഒരു കാല വ്യത്യാസമുണ്ട്. ഈ പണ്ട് നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും, നമ്മൾ സത് പറഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന വാക്ക് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കയറണം, ജോലിക്ക് കയറണം എന്നാണ് പറയുന്നത്. അത് വളരെ വൃത്തികെട്ടൊരു വാക്കായിട്ടാണ്. പക്ഷേ ഈ ആധുനിക തലമുറയിലെ കുട്ടികൾ ഒരുപാട് പേര് ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. എനിക്ക് വലിയ സന്തോഷമാണ്. ഒരു കുട്ടി എനിക്കൊന്ന് ലഡു തന്നിട്ട് പറഞ്ഞ് എന്താ കാര്യം എന്ന് വെച്ചാൽ, സാർ എന്നെ ടി സി എസ് എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ജോലിയെ പറ്റിയുള്ള വീക്ഷണം മാറി. ഇപ്പോഴതും മാറിയിട്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. കുട്ടികളെന്ന് പറയുന്നു, ഞാന് പരീക്ഷയൊന്നും പാസ്സായില്ല, പക്ഷേ ഞാനൊരു കമ്പനി തുടങ്ങി കുറെ ആൾക്കാർക്ക് ജോലി കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ കയറുന്നത് മാറി, എടുക്കുന്നത് മാറി, കൊടുക്കുന്നത്. അപ്പോൾ തൊഴിലവസരം ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. അതിന് പകരം ഈ വിഷയം പഠിച്ചിട്ട് അതിൽ നിന്ന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
2: അപ്പൊ അതിന്റെ പാത് പറഞ്ഞപ്പോഴേ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചു. സാർ ഇപ്പൊ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാണ്. സാറ് അധ്യാപനത്തെ
3: അങ്ങനെ ആൾക്കാരെ വിളിക്കാറുണ്ട്, ഞാനങ്ങനെ സ്വയം അവകാശപ്പെടുന്നില്ല,
2: എന്തായാലും ഞാനങ്ങനെ കരുതുന്നു. സാറ് ഇതിനെപ്പറ്റി പിന്നെ അധ്യാപനത്തെ പറ്റിയും വിദ്യാഭ്യാസ ബോധന സമ്പ്രദായത്തെ പറ്റിയൊക്കെ വളരെ കാര്യമായി പറയുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് സാർ. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ പിന്നെ ഈ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ സാറിന് ഇത് രണ്ടും കമ്പയർ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഇപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഭേദം, എന്താണ് നമ്മുടെ പ്രശ്നം, നമ്മൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് മാറേണ്ടത്, ഇതിനെപ്പറ്റി സാർ ഒന്ന് സംസാരിച്ചാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു.
3: ഞാൻ കൊറിയയിലും ജപ്പാനിലും മലേഷ്യയിലും അധ്യാപകനായിരുന്നിട്ടുണ്ട്. ഞാൻ ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിലൊന്നായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്നു. എം ഫിൽ അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം, ഈ മികച്ച സർവകലാശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മലയാളി വിദ്യാർത്ഥി കാണാം. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വിദ്യാർത്ഥിക്കല്ല പ്രശ്നം. ആ മികച്ച സർവകലാശാലയിൽ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി ചെന്നിരുന്ന് മികച്ച രീതിയിൽ പഠനം നടത്തി അവിടുത്തെ മറ്റെല്ലാ വിദ്യാർത്ഥികളും ചെയ്യുന്നത് പോലെ അവർക്ക് ജോലി കിട്ടുകയും അവർ പ്രസിദ്ധീകരണങ്ങൾ നടത്തുകയും അവർ മര്യാദയ്ക്ക് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം കളിക്കുകയും ആ രാഷ്ട്രീയം വളരെ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ അവിടെയൊക്കെ ഇത് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇന്ന് കൊറിയ യൂണിവേഴ്സിറ്റിയിൽ വളരെ പൊളിറ്റിക്കലി വോളറ്റൈൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഒരിക്കലും ഒരു ക്ലാസ് തടയുകയോ അവിടെ ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. വളരെ വലിയ ഗ്രാവോ പോലെ ഞാൻ അവിടെ ചെന്നിരുന്ന സമയത്ത് വൈസ് ചാൻസലർ ഓഫീസിന് വേണ്ടി ടെൻ്റ് അടിച്ച് കുറച്ച് വിദ്യാർത്ഥികൾ 2 കൊല്ലമായിട്ട് അവിടെ ഈ കുത്തിയിരിക്കുകയാണ്. വ്യത്യാസം എന്താണെന്നങ്ങ് ചോദിച്ചാൽ, നമ്മളൊരു സ്ഥാപനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ഒരു അക്കാഡമിക് സംസ്കാരമുണ്ട്. ആ സംസ്കാരം ആരും പറഞ്ഞു കൊടുക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങളൊരു ക്ലാസ് മുറിയിൽ ചെല്ലുന്നിട്ട് ഒരു പ്രൊഫസർ പറയുന്നു, എൻ്റെ തന്നെ അനുഭവം ഞാൻ പറയാം പെട്ടെന്ന് പറയാം, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞ ഞാനൊരു വലിയ ഹാൻഡ് ബുക്ക് ഉണ്ടാക്കി, 100-300 പേജുണ്ട്, കേരള യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് എല്ലാ പി ജി വിദ്യാർത്ഥികളും കൊടുത്തു. വലിയ ചിലവിലാണ്, 800 വിദ്യാർത്ഥികൾ കൊടുക്കുകയാണ്. ഞാൻ പിന്നീട് മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ 99.9% വിദ്യാർത്ഥികളും അത് മറച്ചു നോക്കിയിട്ട് അവിടെ വെക്കുകയാണ് ചെയ്ത്. അപ്പം നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് മുഴുവൻ വായിച്ച് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഈ സിസ്റ്റത്തിനെ നിങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ടാലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ വായിക്കാത്ത 99.9% വിദ്യാർത്ഥികളിൽ ഒരാളെ നമ്മൾ കാനഡയിലെ ഒരു സബ്സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്താൽ അവിടുത്തെ പ്രൊഫസർ വന്ന് ഇതേപോലൊരു ബ്രോഷർ കൊടുത്തിട്ട് ഇത് വായിച്ചുകൊണ്ട് വരണം, ചർച്ച ചെയ്തിട്ട് വരണം, മുഴുവൻ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ മലയാളി വിദ്യാർത്ഥി അത് ശിരസ വഹിക്കും. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എന്റെ അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള സമ്പ്രദായവും സിലബസും പഠിപ്പിക്കലും ലബോറട്ടറിയും ഒക്കെ പല കുറവുകളും കാണുമെങ്കിലും അത് വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്യാറില്ല. അതിനവരെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ആ ക്യാമ്പസിലോട്ട് കടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംസ്കാരം, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം, ഒരു സിമ്പിൾ ഇക്വേഷൻ, ഒരു കേരളത്തിലെ വിദ്യാർത്ഥിയുടെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാമ്പസിലോട്ട് കടന്നു ചെല്ലുക, അടിച്ചു പൊളിക്കുക, പരീക്ഷയുടെ അടുപ്പിച്ച് പരീക്ഷ പാസ്സാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിക്കുക, ഇതാണ് സിമ്പിൾ ഇക്വേഷൻ, വേറൊന്നും അതിനകത്ത് വരുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ വളരെ അക്കാഡമിക്സിനെ ഭയങ്കര ബഹുമാനത്തോടുകൂടി കാണുകയും അതിന്റെ പ്രൗഢി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നമ്മളെ ഇറക്കി വിട്ടാൽ നമ്മളത് മനസ്സിലാക്കും. ഇത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പം അക്കാഡമിക്സ് അല്ല സംസാരിക്കുന്നത്, രണ്ട് കുട്ടികൾ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കുന്നത് വേറെ പല കാര്യങ്ങളുമായിരിക്കും. നേരെ മറിച്ച് ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കുകയാണ്, ഒരു ആദ്യമായിട്ട് ഒരു കോളേജ് വന്നപ്പോൾ രണ്ട് കുട്ടികളുടെ അടുത്ത് നിന്ന് സംസാരിക്കുക, നീ എന്ത് പ്രോജക്റ്റിൻ്റെ കാര്യം ആലോചിച്ച് തുടങ്ങിയോ, അല്ലെ വേറൊരു കുട്ടി പറയണം, നീ എന്ത് സ്റ്റാർട്ടപ്പിനെ പറ്റി ഇപ്പം ആലോചിക്കുന്നു, നീ പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഇത് ചെയ്യും എന്നാണ് സംസാരിച്ചെങ്കിൽ ഈ പുതിയ കടന്നു വന്ന കുട്ടി അത് കേട്ടിട്ട് ഓ ഇതാണ് ഈ ക്യാമ്പസിന്റെ സംസ്കാരം എന്ന് മനസ്സിലാക്കിയാൽ. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിന് കാരണമൊന്നും ഞാൻ വിദ്യാർത്ഥിയെ പഴിക്കുകയോ അധ്യാപകരെ പഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ആ സംസ്കാരം മാറ്റി എഴുതേണ്ടുന്ന ചുമതല നമ്മളെല്ലാവർക്കും കൂടെയാണ്, രക്ഷകർത്താക്കൾക്ക്, അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിന്.
2: അപ്പൊ നമുക്ക് എല്ലാവർക്കും പങ്കുള്ള ഒരു സാംസ്കാരിക ശോഷണമാണത്.
3: അതെ.
2: അപ്പൊ അതുപോലെ മാത്രമല്ല, അധികം അധ്വാനിക്കാതെ എങ്ങനെയും ജയിച്ചു പോകാം എന്നൊരു ധാരണ കുട്ടികൾക്കും ഉണ്ട്. അതൊക്കെ ഒരു ഇഷ്ടമാണെന്നാണ് എനിക്ക്
3: തോന്നിയിട്ടുള്ളത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രശസ്ത ഗവേഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരുമായിട്ടുള്ള പ്രത്യേക അഭിമുഖം. ഇടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ഗവേഷകനും എഴുത്തുകാരനും അതിലുപരി കേരള യൂണിവേഴ്സിറ്റി ബയോ ഇൻഫോർമാറ്റിക്സിന്റെ മുൻ വകുപ്പ് മേധാവിയുമായ പ്രൊഫസർ ഡോക്ടർ അച്യു ശങ്കർ എസ് നായരുമായിട്ടുള്ള അഭിമുഖമാണ് തുടർന്ന് കേൾക്കാം.
2: പിന്നെ അതുപോലെ തന്നെ സാർ, പിന്നെ നമ്മുടെ ഈ പരിസ്ഥിതി ഒരു ആക്ടിവിസം കൂടി സാറിനുണ്ടല്ലോ, അപ്പൊ പല പല പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും പിന്നെ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബയോടെക്നോളജി ബയോ ഇൻഫോർമാറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നിലവിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ലേ?
3: പരിസ്ഥിതിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരം തന്നെ പരിസ്ഥിതിയെ വളരെയധികം സംരക്ഷിക്കും. നമുക്ക് ടെക്നോളജിയുടെ അത്രയും ആവശ്യം വരുന്നില്ല. നമ്മൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു എൻ്റെ ക്യാമ്പസിൽ ഞാനിരുന്ന വർഷങ്ങളിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ നോക്കും, അവിടെ തറയിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി വീഴാൻ 20 വർഷം ഞാൻ ഇടപെടുത്തിട്ടില്ല. അത് പിന്നെ കുട്ടികളെ അതിന് അങ്ങനെ നടത്തണമെങ്കിൽ ഒരു ബോർഡ് എഴുതി വെച്ചാൽ പോരാ. ആ കുട്ടികളുടെ മനസ്സിലേക്ക് സന്തോഷത്തോടുകൂടിയ ആശയം പ്രൗഢിയോടുകൂടി കയറുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാക്കണം. പക്ഷേ ഞാൻ പറഞ്ഞ അവിടെ ഒരു ദിവസം യൂണിവേഴ്സിറ്റിയുടെ യൂത്ത് ഫെസ്റ്റിവൽ നടന്നു. കുട്ടികൾ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ബോർഡൊക്കെ എഴുതി വെച്ചു, അവർക്ക് വെള്ളമൊക്കെ ഞങ്ങൾ വലിയ ചൂടാക്കി പാത്രത്തിലൊക്കെ വെച്ചു, അതിൻ്റെ ആരോ മാർക്കൊക്കെ ഇട്ടു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അന്ന് ഒറ്റ ദിവസം കൊണ്ട് വൈകുന്നേരം 600 പ്ലാസ്റ്റിക് കുപ്പി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ താഴെ നിന്ന് പറക്കിയെടുത്ത് കൂട്ടിയിടേണ്ടി വന്നു 600 എണ്ണം. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ ദഹിപ്പിക്കുന്നുള്ളതിന് ഒരു ബാക്ടീരിയ കണ്ടുപിടിക്കുകയല്ല സൊല്യൂഷൻ. സൊല്യൂഷൻ എവിടെയാണോ നമ്മുടെ യുവതലമുറയുടെ മനസ്സിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ സെൻസിറ്റിവിറ്റി ഇല്ലാതെ പോയതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ട് കാര്യങ്ങളാണ്, അതൊരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, അതൊരു സൗന്ദര്യബോധത്തിൻ്റെ പ്രശ്നം കൂടെയാണ്. നമ്മൾ ഒരു കൈക്കുമ്പിളിൽ വെള്ളം എടുത്ത് കുടിക്കുന്നതും നമ്മളൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിയുന്നതും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊതിഞ്ഞ പുഷ്പങ്ങൾ സ്വീകരിക്കുന്നതും വെള്ളം കുടഞ്ഞ ഒരു കുടന്ന മുല്ലപ്പൂ കയ്യിൽ സ്വീകരിക്കുന്നതും തമ്മിൽ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിൽ നോക്കിയാലും നമ്മൾ പരിസ്ഥിതി സൗഹൃദമായുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ള, നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പിന്നെ മേന്മയെക്കുറിച്ച് പറയാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് മാനവിക വിഷയങ്ങളിലുള്ള മേന്മ ഇല്ലായ്മ കാരണമാണ് പരിസ്ഥിതിക്ക് ശോഷണം സംഭവിക്കുന്നത്.
2: അതുപോലെ ഇന്നിപ്പോൾ സാറെ മറ്റൊരു കാര്യം, അപ്പോൾ AIയുടെ ഒരു കാലമാണല്ലോ, അപ്പോൾ അത് എല്ലാ മേഖലയിലും കടന്നുകൊണ്ട്. ഇപ്പം എൻ്റെ ഒരു ചോദ്യം, നമ്മൾ എല്ലാ സ്ട്രീമിലും പഠിക്കുന്ന കുട്ടികൾ അത് എന്ത് പഠിച്ചാലും അവരെല്ലാവരും ഈ AIയിൽ ഒരു ട്രെയിനിങ് അവർക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ എത്ര AI എത്ര വളർന്നാലും മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു സൃഷ്ടിപരമായ ചിന്തയ്ക്ക്

0: ഒന്നുമില്ല. പക്ഷെ കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. ഡാലി എന്ന് പറഞ്ഞ വലിയ പെയിന്ററിൻ്റെ അടുത്ത് കൊണ്ട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഭ്രാന്തനും ഞാനും തമ്മിലുള്ള ഏക വ്യത്യാസം എനിക്ക് ഭ്രാന്തില്ലാന്ന് മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ AI മനുഷ്യനും തമ്മിലുള്ള ഏക വ്യത്യാസം AI മനുഷ്യനല്ല എന്ന് മാത്രമാണ്. മനുഷ്യന് ചെയ്യുന്ന എല്ലാ കാര്യവും അതുപോലെ ചെയ്യുന്നതായിട്ട് നടിക്കാൻ അതിന് സാധിക്കും. നടനം എന്ന് പറയുന്നത് മനുഷ്യന്റെ സമൂഹത്തിൽ തന്നെ നമ്മൾ ആരോപിക്കുന്ന ഒരു കാര്യമാണ്, നാടകമേ ഉലകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ AIയുടെ ലോകം എന്ന് വെച്ചാൽ നാടകമാണ്. AI ഭാവിക്കുകയാണല്ല. ഇപ്പം AIക്ക് വികാരമുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. AIക്ക് വികാരമില്ല, ഒരു യന്ത്രമല്ലേ. യന്ത്രത്തിന്റെ പുറകിൽ 0, 1 എന്ന് പറഞ്ഞ 2 സംഖ്യകളുള്ള കണക്കൂട്ടലേ ഉള്ളൂ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അതിനെ വിശ്വസിക്കരുത്. കാരണം അതിന് വികാരമുണ്ടെന്ന് നടിക്കാൻ ഒക്കും, നടിച്ചാൽ മതി നമ്മൾ വീഴും.
1: സാർ ഇപ്പൊ അത് പറഞ്ഞപ്പോഴത്തെ സാർ രാവിലെ സംസാരിച്ചപ്പോഴേ നമ്മുടെ ടോക്കിന് കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറയുന്നത് കേട്ടു, അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ?
0: നമ്മുടെ ജീവശാസ്ത്രത്തിനെ പല ജാലകങ്ങളിലൂടെ നോക്കിക്കാണുന്നതിൽ ഒന്നാണ് കമ്പ്യൂട്ടേഷണൽ ബയോളജി. നമ്മൾ പിന്നെ അത് ബയോ ഇൻഫർമാറ്റിക്സ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണോ? ഒന്നിൽ ബയോളജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബയോളജി മനസ്സിലാക്കുന്നതിനെ ബയോ ഇൻഫർമാറ്റിക്സ് എന്നും, ബയോളജിക്ക് വേണ്ടി കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ തയ്യാറാക്കുന്നതിനെ കമ്പ്യൂട്ടേഷൻ ബയോളജി എന്ന് പറയും. നോക്കുകയാണെങ്കിൽ രണ്ട് ചെറിയ താരതമ്യം പറയാവുന്നത്, കാറ് ഓടിക്കാൻ പഠിക്കുന്നതും കാർ ഉണ്ടാക്കാൻ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജീവശാസ്ത്രത്തിൻ്റെ രഹസ്യം തേടിയുള്ള യാത്രയാണ്. അവിടെ കമ്പ്യൂട്ടറിനെ ഒരു ഉപകരണമായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മറ്റത് അത്തരത്തിലുള്ളൊരു യാത്ര ചെയ്യാൻ വേണ്ടുന്ന ഉപകരണം ഉണ്ടാക്കിയെടുക്കുകയാണ്. അവിടെ ഇപ്പം ജീവശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിലും നമ്മുടെ ഉദ്ദേശം ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയല്ല, അതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ കമ്പ്യൂട്ടറിലോട്ട് കൂടുതൽ സ്ട്രെസ്സും മറ്റത് ബയോളജിയിലാണ് കൂടുതൽ ശ്രദ്ധ.
1: സാറിന് ഈ സയൻസിലുള്ള ഈ താല്പര്യം ജന്മനമുള്ളതാണോ അതോ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ജീവിത സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായതാണ്?
0: എനിക്ക് തോന്നുന്നു ഞാൻ ശാസ്ത്രത്തിൽ കൂടെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു വെച്ചാൽ നമുക്കെല്ലാം ജന്മനാ തന്നെ സഹജമായ ചില വാസനകൾ കാണും. അങ്ങനെ എന്നിൽ ഉണ്ടായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ രണ്ടാമത്തെ കാര്യം, അത്തരത്തിലുള്ള സഹജമായ വാസന കൂടുതൽ പുറത്തു വരികയും പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ജീവിത സാഹചര്യം അനുസരിച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാനതിൽ വളരെ ഭാഗ്യവാനായിരുന്നു. എൻ്റെ പിതാവ് ഒരു ഗണിതശാസ്ത്ര അധ്യാപകനും പിന്നീട് എഡ്യൂക്കേഷൻ്റെ പ്രൊഫസറുമായിരുന്നു. അദ്ദേഹം വളരെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഗണിതശാസ്ത്ര അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഏത് ഉയർന്ന വിഷയവും, സയൻസിൽ കാൽക്കുലസ് എന്ന് പറഞ്ഞ വളരെ മാത്തമാറ്റിക്സിൽ ഗുരുതരമായ വിഷയത്തിനെ നമ്മളെ ഹൃദയസ്പർശിയായിട്ട് പറയാൻ പറ്റുന്ന, ജീവിതത്തിൽ നിന്നെടുക്കുന്ന ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും അദ്ദേഹത്തിന്. അത് ഐസൻബർഗ് അൺസർട്ടി പ്രിൻസിപ്പിൾ ആണെങ്കിലും ശരി, ഫൗറിയർ തിയറം ആണെങ്കിലും ശരി, അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടേ ഇല്ല. പക്ഷെ അദ്ദേഹം ആ വിഷയങ്ങളല്ല പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തീർച്ചയായിട്ടും തള്ളിക്കളയാനൊക്കില്ല. പിന്നെ ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഗാമോവിൻ്റെ പുസ്തകം 1, 2, 3 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പുസ്തകം ഭയങ്കരമായിട്ട് സ്വാധീനിച്ച പുസ്തകമാണ്. ശാസ്ത്രം ഇത്ര രസകരമാണെന്ന് നമ്മളെ ചെറുപ്പത്തിൽ മനസ്സിലാക്കി തന്ന പുസ്തകം, അത് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു, 1, 2, 3 അനന്തം. ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഞാൻ എക്സൈറ്റഡ് ആണ് സയൻസിനെ കുറിച്ച്. ഇപ്പം ഞാൻ വായിച്ച ഏറ്റവും രസകരമായ പുസ്തകമാണ് വാട്ട് ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. മണ്ടൻ ചോദ്യങ്ങളും ഗംഭീരന് ഉത്തരങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മനുഷ്യരെല്ലാം കൂടെ ഭൂമിയിൽ ഒരു സ്ഥലത്ത് കൂടി നിന്നിട്ട് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും കൂടെ 1, 2, 3 എന്ന് ചൊല്ലിയിട്ട് അവരെ ഒരു ചാട്ടം ചാടിയാൽ ഭൂമി കുലുങ്ങും, ഇതാണൊരു ചോദ്യം. അതിനദ്ദേഹം വളരെ വിശദീകരിച്ച് ശാസ്ത്രീയമായിട്ട് ഉത്തരം പറയുകയാണ്. അതുപോലെ നമ്മൾ നിന്ന് നിപ്പിൽ മുകളിലോട്ട് 1 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ഉയർന്നാൽ മുകളിൽ തടസ്സമൊന്നുമില്ലെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? നമ്മൾ പറയും കുറച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ ശ്വാസം കിട്ടാതെ ചത്തുപോകുന്നു. പക്ഷെ ഈ പുസ്തകത്തിനകത്ത് ഏകദേശം 25 പേജ് എഴുതിയിരിക്കുകയാണ്. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രപഞ്ചം മുഴുവൻ സ്കാൻ ചെയ്യുകയാണ് ആ ഉത്തരത്തിൽ കൂടെ. ഭയങ്കര രസകരമായിട്ട് എക്സൈറ്റിംഗ് സാധനങ്ങളാണ്.
1: സാർ ഇപ്പൊ പറഞ്ഞത് ഈ അധ്യാപനത്തിന്റെ വലിയൊരു ടൂളാണ്. നമ്മൾ ഈ തികച്ചും ശാസ്ത്രീയവും സാങ്കേതികമായ വിഷയങ്ങൾ പറയുമ്പോഴും അത് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ജീവിതഹിന്ദിയായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് അത് കുട്ടികൾക്ക് താല്പര്യം വരുന്നത്, അവരുടെ തലയിലേക്ക് കയറുന്നത്. രാവിലെ ഞാൻ ശ്രദ്ധിച്ചു സാറിന്റെ ടോക്കിൽ സാർ പരിപൂർണമായിട്ടും ശാസ്ത്ര വിഷയമാണ് പറഞ്ഞിരുന്നെങ്കിലും ഒരു കഥ കേൾക്കുന്നത് പോലെ എല്ലാവർക്കും അത് കേട്ടിരിക്കാൻ പറ്റും. സാർ ഇപ്പൊ സംസാരിക്കുന്നതും അങ്ങനെയാണ്.
0: അങ്ങൊരു മാനവിക വിഷയത്തിന്റെ അധ്യാപകനാണ്, അങ്ങേക്ക് അഭിമാനം കൊള്ളാം. മാനവിക വിഷയം എന്ന് പറഞ്ഞ വാക്ക് തന്നെ എന്ത് മനോഹരമാണ്. അത് മനുഷ്യനെ സ്പർശിക്കുന്നതാണ്. നമ്മൾ മനുഷ്യ മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ കേൾക്കുകയുള്ളൂ. പഴയ വരട്ട് തത്വാദമൊന്നും ആരും കേൾക്കില്ല. അപ്പം ഏറ്റവും രസകരമായിട്ട് പറയുക, അതിന് ജീവിതഗന്ധി മാത്രമല്ല, ഞാൻ രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊന്ന് ടച്ച് ഓഫ് ഹ്യൂമർ, ഒരല്പം ചിരിക്കാൻ ഉതകുന്ന കാര്യത്തെ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾ സംസാരിച്ചാൽ പെട്ടെന്ന് സ്വീകരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് പാട്ട്.

0: അല്ലെങ്കിൽ കല. നമ്മളിപ്പോ ക്ലാസ് മുറിയിൽ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വരി പാടി, നിങ്ങളും ആ വിദ്യാർത്ഥിയുമായിട്ടുള്ള ബന്ധം, നിങ്ങളോടുള്ള അവർ, നിങ്ങളെ അവർ എത്ര സ്വീകരിക്കുന്നു എന്നുള്ളത് ആ പാട്ട് ഗാനശകലത്തിന് ചുറ്റുമാണ് പിന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. അവിടെയാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്തത്. ബാക്കിയുള്ളതെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഈ ഗാനത്തിലൂടെ നമ്മൾ അവരുമായിട്ട് ഒരു തന്ത്രി നമ്മൾ സ്ഥാപിക്കുകയാണ്. പിന്നെ അതിലൂടെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷനും നമ്മളുള്ള അക്സെപ്റ്റൻസും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് പ്രഭാഷണത്തിൽ പാടാൻ പറയുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാറാണ് പതിവ്.
1: സാറിനെ പോലുള്ള അപൂർവം ചില ഭാഗ്യവാന്മാർക്ക് പാടാനുള്ള കഴിവുള്ളൂ.
0: അല്ല, അത് എനിക്ക് അതിനൊരു അഭിപ്രായം ഞാൻ പറയാം. സംഗീതം ഒരു ഭാഷയാണ്, നമ്മളതിനെക്കുറിച്ച് മുൻവിധി ആണ് നമുക്ക് പാടാൻ നോക്കില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഒരു അധ്യാപകൻ ചോദിക്കണം, ആർക്കൊക്കെ പാടാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അങ്ങ് ഉൾപ്പെടെ, അങ്ങ് ഒന്നാം ക്ലാസ് പഠിച്ച കാലമൊന്നും ഓർക്കും, ആ സമയത്ത് അങ്ങ് ഉൾപ്പെടെ കൈബുക്കി കാണും. പക്ഷെ നമ്മൾ പത്താം ക്ലാസ് എത്തുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നു. അത് നമ്മുടെ സമൂഹം വരുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഭാഷ ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരാൾ എനിക്ക് ഭാഷ വഴങ്ങില്ല എന്ന് പറയാറില്ല. കാരണം എല്ലാവർക്കും ഭാഷ വഴങ്ങുന്നു, കാരണം അവരത് ഇന്നസെന്റ് ആയിട്ട് പഠിച്ചു കയറുന്നു. അപ്പം നമ്മൾ ചെറുതായിരുന്നപ്പോൾ തന്നെ നമ്മളെ പാട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാവരും പാടുമായിരുന്നു. അതെല്ലാം ഒരുപോലെ ഇരിക്കണം എന്നില്ല, പക്ഷെ അത് നമ്മൾ എത്ര എഫേർട്ട് അതിനകത്ത് ഇടുന്നു, നമുക്ക് നമ്മുടേതായ പരിമിതിക്കകത്തുനിന്നുകൊണ്ട് നമുക്ക് പാടാൻ സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം.
1: സാർ, ഈ പുസ്തകം വായിച്ച് സയൻസിന്റെ ലോകത്തേക്ക് പ്രവേശിച്ചത് കൊണ്ടാണോ സാറിന്റെ സയൻസ് ചിന്തകളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ പുസ്തക രീതിയിൽ എഴുതി വെക്കുന്നത്? ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് പൊതുജനത്തിനോട് സംവേദിക്കാൻ 100,000 മാർഗങ്ങളുണ്ട്, പക്ഷെ സാർ ഇതിന്റെ കൂടെ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ എഴുതുന്നുണ്ട്. അത് വരും തലമുറയ്ക്ക് വേണ്ടിയാണോ, അത് അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് ഈ പുസ്തകം എഴുത്തിന്റെ?
0: ഞാൻ ചെറുപ്പം മുതൽ പുസ്തകം എഴുതുന്നതിന് ഒരു പ്രൗഢിയായിട്ട് വിചാരിക്കുന്ന ഒരാളാണ്. അതിന് ഇപ്പോഴും എനിക്ക് മോചനമില്ല. ഒരു പുസ്തക രൂപത്തിൽ ഒരു ചിന്തയെ കൊത്തി പിന്നെ ഒരു ശില്പം പോലെ തീർത്തു വയ്ക്കുന്നതിൻ്റെ ഒരു പ്രൗഢി, സന്തോഷവും. എനിക്ക് പുസ്തകം എഴുതി കഴിയുമ്പോൾ നമ്മളൊരു കുഞ്ഞ് ജനിച്ച് അതിനെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചത് പോലെയാണ് തോന്നാറ്. പക്ഷേ അത് വായിക്കപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, തരിപ്പ് എന്ന് പറഞ്ഞു, സാമാന്യം നല്ല നോവൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ആരും വായിച്ചിട്ടില്ല, പക്ഷെ എനിക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് എഴുതി തീരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മനിർവൃതി എന്ന് പറയുന്നത് അതെനിക്ക് കിട്ടി, ആരും വായിച്ചില്ലെങ്കിലും. പിന്നെ ഞാൻ ചുരുക്കം സോഷ്യൽ മീഡിയയിൽ ചില, ഞാനായിട്ട് ചെയ്യാറില്ലെങ്കിലും ചിലർ വന്ന് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന ചില വീഡിയോ ഒക്കെ ശ്രീ ബിജു മോഹൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ചില വീഡിയോ ഒക്കെ ഒരുപാട് വൈറലാണ്, ഒരുപാട് പേര് കണ്ടു വെച്ചിട്ടുണ്ട്. അതൊന്നും അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല, പക്ഷെ എനിക്ക് പുസ്തകം എഴുത്തിൽ കിട്ടുന്ന ആനന്ദം വേറൊന്നിലും കിട്ടാറില്ല.
1: ഇത്രയും നേരവും മാക്ഫേസ്റ്റിന്റെ, റേഡിയോ മാക്ഫേസ്റ്റിന്റെ ശ്രോതാക്കളോട് സംസാരിച്ച സാറിന് 100,000 നന്ദിനെ. സാറിന് വളരെ തിരക്കുള്ള ആളാണെന്നറിയാം. ഇത്രയും നേരവും നമ്മളോട് സംസാരിച്ച് നമുക്കൊരു പുതിയ ഉൾക്കാഴ്ചയും വെളിച്ചവും ഒക്കെ നൽകിയതിന് അച്യുതസംഗ് സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തി.
0: ഞാനും എൻ്റെ ഒരു സഹ അധ്യാപകനോടിരുന്ന് സംസാരിക്കുകയും അതിലൂടെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയിലും പൊതുജനങ്ങളോടും ചില കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു.
1: താങ്ക് യു സർ.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447994491. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഒറ്റകാലം പോത്തതും പള്ളിവാടെടുത്തതും

ആചാരങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി അവരെന്തും ചെയ്യും. അതിനിടയിൽ ഒരമ്മയുടെ വേദന ഒന്നും കണ്ടു വരില്ല.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ സിൽക്സ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: റേഡിയോ മാക്ഫാസ്റ്റ് സ്റ്റുഡൻസ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്റ്റുഡൻസ് കോർണറിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം, കുട്ടികളും മൊബൈൽ ഫോണും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ. ഈ വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി എത്തുന്നു മാക്ഫാസ്റ്റ് കോളേജിലെ MCA സ്റ്റുഡന്റ് അനശ്വര ആന്റണി.
3: ഇന്നത്തെ വീടുകളിലെ ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാക്കിൽ പറഞ്ഞ സ്ക്രീൻ എന്നാണ് ഉത്തരം. കുട്ടികൾ ഒരു കാലത്ത് വീടിന് പുറത്തു പോയി കളിച്ചിരുന്നതാണ്. പക്ഷെ ഇന്നോ അവരുടെ പുതിയ കളിസ്ഥലം മൊബൈൽ സ്ക്രീനാണ്. കരച്ചിൽ നിർത്താനും ഭക്ഷണം കഴിപ്പിക്കുവാനും അല്ലെങ്കിൽ ഒരു നിമിഷം ശാന്തമാക്കാനുമായി ഫോൺ ഉപയോഗിക്കുന്നത് ഒരു പതിവായി മാറ്റിയിരിക്കുന്നു. മാതാപിതാക്കൾക്ക് ഒരാശ്വാസം തന്നെയാകും ഇത്. പക്ഷേ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു അപകട സൂചനയാണ്. കുട്ടികൾ മൊബൈലിൽ ആകർഷിക്കപ്പെടുന്നത് ഒരു സാധാരണ കാരണമായി തോന്നുമെങ്കിലും അതിനെ ഒരു ഡിജിറ്റൽ പാസിഫറായി മാറിയിരിക്കുകയാണ്. ഒരു കളിപ്പാട്ടമല്ല, മറിച്ച് കുട്ടിയെ ശാന്തമാക്കുന്ന ഒരു മരുന്ന് പോലെ. ഗെയിമുകളിലും ആപ്പുകളിലും ഒരേ ലെവൽ കടന്നു പോകുമ്പോഴും കുട്ടികളുടെ തലച്ചോറിൽ ഡോപമീൻ എന്ന രാസവസ്തു പ്രവർത്തിക്കുന്നു. അത് സന്തോഷം നൽകും, ആവേശം നൽകും. അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതാണ് അഡിക്ഷന്റെ തുടക്കം. ഇതിന്റെ

0: ദോഷങ്ങൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ശരീരത്തിലാണ്. അമിതമായ സ്ക്രീൻ സമയം കാരണം കുട്ടികളിൽ മയോപിയ അഥവാ ഹ്രസ്വദൃഷ്ടി അതിവേഗത്തിൽ കൂടിയിരിക്കുന്നു. അതേസമയം മൊബൈലിന്റെ നീല വെളിച്ചം അവരുടെ ഉറക്കം കെടുത്തുകയും പഠനശേഷി ശ്രദ്ധയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഉറക്കം തെറ്റിയാൽ കുട്ടിയുടെ പെരുമാറ്റവും പഠനഫലവും എല്ലാം മാറിപ്പോകും. നമ്മിൽ പലരും കണ്ട അനുഭവമാണിത്. ശാരീരിക പ്രശ്നങ്ങളെക്കാൾ ഗൗരവമുള്ളതാണ് മാനസികമായും സ്വഭാവപരമായും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇന്ന് ചെറിയ കുട്ടികൾക്ക് ഒരു നിമിഷം പോലും ശാന്തമായിരിക്കാൻ കഴിയാത്തത് അവരുടെ ശ്രദ്ധാകേന്ദ്രത്തിന്റെ കുറവാണ്. സോഷ്യൽ മീഡിയ, റീൽസ്, ഷോർട്സ് പോലുള്ള വേഗത്തിലുള്ള ഉള്ളടക്കങ്ങൾ അവർക്ക് തുടർച്ചയായി മാറ്റാം എന്നൊരു പ്രതീക്ഷ സൃഷ്ടിക്കുന്നു. അതിനാൽ ഒരു പുസ്തകം വായിക്കാൻ, ഒരു കാര്യത്തിൽ സമയം ചെലവഴിക്കുവാനോ ഒരു കളിയിൽ മുഴുകുവാനോ ഉള്ള ക്ഷമ നഷ്ടപ്പെടുന്നു. അതുപോലെ യഥാർത്ഥ ലോകത്തോടുള്ള ബന്ധം മാറുന്നു. സുഹൃത്തുക്കളോടൊത്ത് കളിക്കുന്നതിലൂടെ ലഭിക്കുന്ന സാമൂഹിക കഴിവുകൾ നഷ്ടമാകുന്നു. തോൽവി, ജയം, വഴക്ക്, ഇണക്കം, ജീവിത പാഠങ്ങൾ നൽകുന്ന ഈ അനുഭവങ്ങൾ സ്ക്രീനിൽ ലഭിക്കാത്തവയാണ്. ഇന്റർനെറ്റിലൂടെ സൈബർ ബുള്ളിംഗ് പോലുള്ള അപകടങ്ങൾ കുട്ടികളെ മാനസികമായി ക്ഷീണിപ്പിക്കാനും ഭയപ്പെടുത്താനും ഇടയാക്കുന്നു. അതേസമയം ഒരു ചോദ്യമുണ്ട്, ഈ പ്രശ്നത്തിന് പരിഹാരം മൊബൈൽ പൂർണ്ണമായി നിരോധിക്കലാണോ? യഥാർത്ഥത്തിൽ അത് അസാധ്യമാണ്. ഇന്ന് പഠനത്തിനും ആശയവിനിമയത്തിനും നിരവധി കാര്യങ്ങൾക്കും ടെക്നോളജി ആവശ്യമാണ്. അതിനാൽ പരിഹാരം നിരോധനമല്ല, പകരം നിയന്ത്രണമാണ്. അതും ആദ്യം വീട്ടിലിരുന്ന മാതാപിതാക്കളാണ് കാണിക്കേണ്ടത്. നമ്മൾ തന്നെ എല്ലായ്പ്പോഴും സ്ക്രോൾ ചെയ്ത് കഴിയുന്നവരായിരിക്കെ കുട്ടികളെ ഫോൺ ഒഴിവാക്കൂ എന്ന് പറയുന്നത് ഫലം ചെയ്യില്ല. അവ നമ്മളെ തന്നെയാണ് അനുകരിക്കുന്നത്. ഒരു വീട്ടിൽ ചില നോൺ സ്ക്രീൻ സോണുകൾ വേണം. ഭക്ഷണ സമയത്ത് ഫോണില്ല, കിടപ്പ് മുറിയിൽ ഫോണില്ല. കുട്ടികൾക്കായി പകരം പ്രവർത്തനങ്ങൾ ഒരുക്കണം. പുസ്തകം, ചിത്രരചന, ഔട്ട്ഡോർ ഗെയിമുകൾ, ചെറിയ ജോലികളിൽ പങ്കാളിത്തം. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളെ ബോറടിക്കാൻ അനുവദിക്കണം. ബോറടിക്കുമ്പോഴാണ് അവരുടെ സൃഷ്ടിപരതയും ചിന്തകളും വളരാൻ തുടങ്ങുന്നത്. അതിനു പുറമെ കുട്ടിയുടെ ഓൺലൈൻ ലോകത്തെക്കുറിച്ച് മാതാപിതാക്കൾ അറിയണം. സംശയത്തോടെയല്ല, സൗഹൃദത്തോടെ. അവർ കാണുന്ന വീഡിയോകൾ എന്താണ്, അവർ കളിക്കുന്ന ഗെയിമുകൾ എന്താണ്, അതിനെക്കുറിച്ച് തുറന്നു ചോദിക്കാൻ കുട്ടികൾക്കും നമ്മളോട് പറയാനുള്ള ധൈര്യം വരും. ഇന്റർനെറ്റിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയെയും അച്ഛനെയും ഭയമില്ലാതെ പറയാം എന്ന വിശ്വാസം കുട്ടിക്ക് നൽകേണ്ടത് മാതാപിതാക്കളാണ്. അവസാനം ഒരൊറ്റ സത്യമാണ്, സാങ്കേതിക വിദ്യ ഒരു നല്ല വൃത്തിയാണ്, പക്ഷേ മോശം യജമാനനുമാണ്. നമ്മുടെ കുട്ടികൾ ടെക്നോളജിയുടെ അടിമകളാകാതെ അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സമയം കൊടുക്കൂ, സ്നേഹം കൊടുക്കൂ, സ്ക്രീനിൽ സമയം കുറയ്ക്കൂ. അതാണ് അവരുടെ ഭാവിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം.
1: റേഡിയോ മാക് ഫാസ്റ്റ് സ്റ്റുഡൻസ് കോർണറാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സ്റ്റുഡൻസ് കോർണറിൽ കുട്ടികളും മൊബൈലും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് മാക് ഫാസ്റ്റ് കോളേജിലെ MCA സ്റ്റുഡന്റ് അനശ്വര ആന്റണി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാഫിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

നടക്കേണ്ട അവസാന തീയതി ജൂൺ 14 ബയോസ്പെക്ട്രം 2026. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില,

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 6 o'clock.
2: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ദേവ

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേന വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിംഗുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ഉച്ചയോടെ കളക്ടറിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാർ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവരുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രസംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
0: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. June 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും

0: അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിളി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടുപേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ് ബാസ്റ്റൻ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എനുമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാംഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോടെക്നോളജി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജനിതക എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരവും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അതനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Radio Macross 90.4 Time Check
3: 7 o'clock.

ഹായ് ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. പാട്ട് കേൾക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ ആയിട്ട് കാത്തിരിക്കുകയായിരുന്നു. 7 മണിക്ക് മുന്നേ തന്നെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാവരെയും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെയുള്ളത് ദീപയാണ്. അപ്പൊ ഇന്ന് എല്ലാവർക്കും അറിയാം, എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാം, ഇന്ന് വാട്സപ്പ് നമ്പറിലേക്കാണ് പാട്ടുകൾ ആവശ്യപ്പെടേണ്ടത്. വാട്സപ്പിലൂടെ എല്ലാവരും ഇങ്ങനെ മെസ്സേജുകളിലൂടെ പാട്ടുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാട്സപ്പ് നമ്പർ 9495730339953333. അപ്പൊ ഇന്നും നാളെയും നമുക്ക് വാട്സപ്പ് നമ്പറിലേക്കാണ് കേട്ടോ പാട്ടുകൾ ആവശ്യപ്പെടേണ്ടത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളുടെ സ്വന്തം ശബ്ദത്തിൽ നമുക്ക് പാട്ട് ചോദിക്കാം, പക്ഷെ 2 ദിവസം വാട്സപ്പ് നമ്പറാണ്. അപ്പൊ ഇന്ന് എനിക്കൊന്ന് വാട്സപ്പാണ് കുറച്ചും കൂടി എല്ലാവർക്കും അധികം സമയം പോവില്ല, നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പാട്ട് കിട്ടും. മറ്റേത് നമ്മൾ സംസാരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 5 മാക്സിമം 6 പാട്ടുകളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം ആരൊക്കെയാണ് പാട്ടുകൾ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ രാജേഷ് ഏട്ടനാണ്, പച്ചാളത്ത് നിന്ന്. ഹായ്, നമസ്കാരം പ്രിയ റേഡിയോ മാക്ഫാസ്റ്റ്. ഈ സുന്ദര സന്ധ്യാവേളയിൽ നിറദീപം പോലെ നിറഞ്ഞു നിൽക്കുന്ന ദീപ ടീച്ചറോട് ഒരു ഗാനം ഞാനും ആവശ്യപ്പെടുകയാണ്. മഴ മാറി നിന്ന ഒരു പകൽ കഴിഞ്ഞ് രാത്രി ഡ്യൂട്ടി ഏറ്റെടുത്തു തുടങ്ങി. രാത്രിയിൽ മഴ കനിയുമോ അതോ ചൂട് തന്നെയാകുമോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു സുഖമുള്ള രാത്രി ഗാനം സമ്മാനിക്കാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട്. ഏത് പാട്ടാന്ന് പറയട്ടെ, ലൗലി എന്ന മൂവിയിൽ അർജുനൻ മാഷിന്റെ സംഗീതത്തിൽ പുറത്തുവന്ന ഇന്നത്തെ രാത്രിക്കെന്ത് ചന്തം എന്ന മനോഹര ഗാനം കേൾപ്പിക്കുമെന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി സുന്ദര സുഗന്ധ കുളിർ രാത്രി ആശംസിച്ചുകൊണ്ട് രാജേഷ് പച്ചാളം. എന്താമ്മേ, രാത്രിയിലങ്ങ് കാവ്യാത്മകത ഇങ്ങനെ ഒഴുകുകയാണ് രാജേഷേട്ടന്റെ കയ്യിൽ നിന്ന്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഞാൻ ഒന്നും കൂടി വായിക്കാം. സുന്ദര സുഗന്ധ കുളിർ രാത്രി ആശംസിച്ചുകൊണ്ട് രാജേഷേട്ടൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പാട്ട് ഇതാ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാട്ടിൽ നമുക്ക് ആദ്യം നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ നല്ലൊരു പഴയ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ വേഗം തന്നെ 9495730333 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജസിലൂടെ പാട്ടുകൾ ചോദിക്കുക. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ വേണുഗോപാലേട്ടനാണ് കിടങ്ങറയിൽ നിന്ന്. സൗഭാഗ്യം എന്ന ചിത്രത്തിലെ ഒന്നുരിയാടാൻ കൊതിയായി എന്ന ഗാനം കേൾപ്പിക്കണം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഗാനം കിട്ടിയിട്ടില്ല, ഇതെങ്കിലും പരിഗണിക്കണം എന്നൊക്കെ ഒരു പരാതിയും പരിഭവവും ഒക്കെ ആയിട്ടാണ് കേട്ടോ പാട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഞാൻ പരിഗണിച്ചിട്ടുണ്ട് വേണുഗോപാലേട്ടനെ. ഒന്നുരിയാടാൻ കൊതിയായി നല്ല പാട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.

0: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശ്രീധരൻ ചേട്ടനാണ് അവനൂർ എന്ന്. മാക്ഫാസ്റ്റ് സുഖല്ലേ, സുഖമായിട്ടിരിക്കുന്നു. ഈ പബ്ലിക് ഹേ സബ ജാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. കുറെ പേർക്ക് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. സൽമ ജമാലുദ്ദീൻ, മനോജ് തെന്നലാപുരം, ഗിരീഷ് എരമല്ലൂർ, ജയങ്കർ ഫോർട്ടുകൊച്ചി, മുഹമ്മദ് വടക്കേ വാവനൂർ, കുഞ്ഞിപ്പ പന്താവൂർ എന്നിവർക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് പറഞ്ഞിരിക്കുന്നത്. പഴയൊരു ഹിന്ദി സോങ് ആണ്. അപ്പം എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ശ്രീധരൻ ചേട്ടൻ സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഈ പാട്ട് നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ജോഷി ചേട്ടനാണ്. നമസ്കാരം. പ്രദീപ് സോമസുന്ദരം പാടിയ എണ്ണക്കറുപ്പിൻ ഏഴഴക്, എന്റെ കൺമണിക്കോ നിറയഴക്, ഈ ഗാനം വെച്ച് തരമോ ആൽബം നിനക്കായി. ഇന്ന് ഞങ്ങൾ 20-ാം വിവാഹദിനം ആഘോഷിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ജോഷി ആൻഡ് സീന, അങ്കമാലി. അതിശേരി, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണല്ലേ. നല്ല പാട്ടാട്ടോ ചോദിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് നാളായി ഈ പാട്ടൊക്കെ നമ്മൾ കേട്ടും മറന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കേൾക്കുമല്ലോ ഈ ആൽബം സോങ്ങുകളൊക്കെ. അപ്പൊ അതുപോലെ നിനക്കായി ഒക്കെ എന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പോഴും ഹിറ്റ് തന്നെ, എവർ ഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. ഞാൻ ഈ പാട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ ഞാനും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എപ്പോഴോ വിട്ടുപോയി ഈ ഒരു പാട്ട്. താങ്ക് യു സോ മച്ച് ജോഷി ചേട്ടാ, ഈ ഒരു പാട്ട് വീണ്ടും ചോദിച്ചതിന്. അപ്പൊ ജോഷി ചേട്ടനും സീന ചേച്ചിക്കും സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് നമ്മളുടെ മാക് ഫാസ്റ്റ് ഫാമിലി തരുന്നു കേട്ടോ. അതിനോടൊപ്പം ഈ ഒരു പാട്ടും സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജിയോ ഏജൻസി, തിരുവല്ല. ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സോങ്സ് ഓൺ ഡിമാൻഡിന്റെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മനോജ് ഏട്ടൻ ഒരു മെസ്സേജ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആദ്യരതി നീലമിയിൽ തമ്മിൽ പുൽകും വീജി ആത്മാവിൻ നാദം പേറും ആഴി ഇടവേളയ്ക്ക് ശേഷം എന്ന മൂവിയിൽ പൂവച്ചൽ ഖാദർ രവീന്ദ്ര മാസ്റ്റർ ദാസേട്ടൻ കൂട്ടുകെട്ടിൽ പറഞ്ഞിട്ടുള്ള പാട്ടാണ്. അപ്പൊ തിന്നലാപുരത്തേക്ക് ഇതാ ഈ പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പിന്നെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നല്ല നല്ല പാട്ടുകൾ കേട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരം കുറച്ച് പാട്ട് മാക്സിമം, അതാണ് കേട്ടോ ഉദ്ദേശം. കാരണം അതുകൊണ്ടാണ് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു പോവാത്തത്. രണ്ട് ദിവസമല്ലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾ കിട്ടുന്നത്. അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലേഖ ചേച്ചിയാണ്. ഗുഡ് ഈവനിങ് മോളെ, ഇന്നൊരു പാട്ട് വെച്ച് തരണേ. ഇന്ന് എന്റെ കൂട്ടുകാരിയുടെ മകളുടെ കല്യാണ നിശ്ചയമായിരുന്നു. ഗീതു മോൾക്കും ആര്യൻ മോനും ഒരു പാട്ട് വെച്ച് തരാമോ? പൊന്നരളിക്കൊമ്പിലെ കുയിലെ പറയൂ എന്ന പാട്ടാണ് വേണ്ടത്, മൂവി നീലഗിരി. അപ്പൊ എന്തായാലും കൂട്ടുകാരിയുടെ മകളുടെ കല്യാണ നിശ്ചയമായിരുന്നു. അപ്പൊ രണ്ടുപേർക്കും ആശംസകൾ, ഗീതു അതുപോലെ ആര്യൻ രണ്ടുപേർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് പൊന്നരളിക്കൊമ്പിലെ എന്നുള്ള പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സോങ് സോൺ ഡിമാൻഡിൽ സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സോങ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അന്ന ചേച്ചിയാണ് ദുബായിൽ നിന്ന്. ഹായ് മോളെ, കടലേഴും താണ്ടുന്ന കാറ്റേ, കടലോര കാറ്റേ നീ വായോ, ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മോൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ദുബായ് കാരി പാട്ട് ചോദിച്ചിരിക്കുകയാണ്. അന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങളും സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

രാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഒരുപാട് സോങ് റിക്വസ്റ്റ് നമ്മളുടെ വാട്സപ്പിലൂടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു മണിക്കൂർ സമയത്തിനുള്ളിലുള്ളതല്ലേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ പാട്ടുകളെല്ലാം കുറച്ച് ലെങ്ത് ഉള്ള പാട്ടുകളും ആയിരുന്നു. എന്തായാലും ഒന്ന് രണ്ട് പാട്ടും കൂടി നമുക്ക് വെക്കാൻ നോക്കാം കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന നമ്മുടെ ജീവൻ ചേട്ടനാണ്. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും സുഖമല്ലേ? ഉയർച്ചകൾ നമുക്ക് സന്തോഷം നൽകുന്നു, താഴ്ചകൾ നമുക്ക് പാഠങ്ങൾ നൽകുന്നു. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പരമാവധി ചെയ്തു എന്ന് അറിഞ്ഞുകൊണ്ട് സമാധാനത്തോടെ ഉറങ്ങുക. ശുഭരാത്രി. സോങ് റിക്വസ്റ്റ് ഫ്രം ഹിന്ദി ഫിലിം ഡാമിനി സോങ് ജബ് സെ തുംകോ ദേഖാ ഹേ സനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ശുഭരാത്രിയും തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജീവൻ ചേട്ടാ പാട്ട് വരുന്നുണ്ട്. കേട്ടോളൂ, സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ ഇനിയിപ്പോ ലാസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. ആ സോങ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നദീ റൈത്തയാണ്. ഇണ സിനിമയിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളിച്ചില്ലം വിതറി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് 25-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന നജീബ് ഷാ റഹ്മത്. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പാട്ട് വെച്ച് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നദീ റൈത്ത അപ്പം എന്തായാലും രണ്ടുപേർക്കും സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് പറഞ്ഞുകൊണ്ട് ഈ ഒരു പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാം. കുറേ പേര് പാട്ട് ചോദിച്ചിട്ടുണ്ട് എന്നോട്, ക്ഷമിക്കണം. നാളെ എന്തായാലും ഇന്ന് പാട്ട് ചോദിച്ചിട്ട് കിട്ടാത്ത എല്ലാവർക്കും നാളെ പാട്ട് കിട്ടും കേട്ടോ. അപ്പൊ അന്ന ചേച്ചി ഒരു സ്നേഹം അറിയിച്ചിട്ടുണ്ട്, ദീപക്കുട്ടി, അതുപോലെ ലേഖ ചേച്ചി, ജയങ്കരേട്ടൻ. നമസ്കാരം ദീപ, ഇന്നെന്റെ മജ്നു സാറിന്റെ ജന്മദിനമായിരുന്നു. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഇന്നത്തെ പാട്ടുകളെല്ലാം എന്റെ സാറിന് വേണ്ടി സമർപ്പിക്കുന്നു. നാളെ എനിക്കൊരു പാട്ട് തരണേ. പ്രിയ മാക്ഫാസ്റ്റിനും ദീപ ടീച്ചറിനും എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു മഴയുള്ള ശുഭരാത്രി നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം മാക്ഫാസ്റ്റിന്റെ സ്വന്തം ഫോട്ടോ ചിക്കാരൻ ജയങ്കർ സലത ശ്രീനന്ദ. ഓക്കെ, ഇന്നത്തെ പാട്ടുകളെല്ലാം നമ്മൾ മജ്നു സാറിന് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജയങ്കരേട്ട ഒരു ശുഭരാത്രി അറിയിക്കുന്നു. റാണി ചേച്ചി, ഗുഡ് ഈവനിംഗ് മാക്ഫാസ്റ്റ് റേഡിയോ. വാട്സപ്പിലൂടെയുള്ള ഗാനങ്ങൾ കേൾക്കാൻ വൈകിപ്പോയെങ്കിലും കേട്ട പാട്ടുകളെല്ലാം മനോഹരമായിരുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. റാണി വർഗീസ് ആൻ നല്ലോ ചേരാനല്ലോ. ഓക്കെ റാണി ചേച്ചി, ശുഭരാത്രി. അടുത്തത് ബാബു ചേട്ടൻ. കീറിപ്പറഞ്ഞ കുറെ മോഹങ്ങൾ, അതിൽ തുന്നിക്കൂട്ടിയ കുറെ സ്വപ്നങ്ങൾ, എന്നിട്ടും തേച്ചു മിനുക്കിയ ഒരു പുഞ്ചിരി, അതാണ് ജീവിതം. ഓക്കെ ബാബു ചേട്ട, ഒരു ശുഭരാത്രി അറിയിക്കുന്നു. ഗീത ചേച്ചി, ദീപമോളെ ഗുഡ് നൈറ്റ്. ഓക്കെ ഗീത ചേച്ചിക്ക് ഒരു ഗുഡ് നൈറ്റ്. ഹായ് ദീപ, ആദ്യ പാട്ട് ആരാ ചോദിച്ചു വന്നു. ലിസ് ചേച്ചിയോട് ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നോട് അങ്ങനെ ചോദിക്കല്ലേ, ഞാൻ മറന്നു പോകുന്നുള്ളത്. ഒരു ശുഭരാത്രി തൽക്കാലം പിടിക്കുക കേട്ടോ. അമ്പിളി ചേച്ചി, ഹായ് റേഡിയോ മാക്ഫാസ്റ്റ് മോളൂസെ, ഗുഡ് ഈവനിങ് മോളെ. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് കാസർഗോഡിന് പോകുവാണ്. എനിക്ക് ഒരു സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടൊരു നെല്ല് മൂവിയിലെ കദളി കൺകദളി എന്നുള്ള പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് സമയം ഇല്ലാണ്ടായിപ്പോയി കേട്ടോ അമ്പിളി ചേച്ചി. നാളെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കിട്ടാത്തവരെന്തായാലും നാളെ ചോദിക്കും, കിട്ടിയവരെന്തായാലും നാളെ ചോദിക്കില്ലല്ലോ. അപ്പൊ കിട്ടാത്തവർ പാട്ട് ചോദിക്കുമ്പോൾ അതെന്തായാലും പ്ലേ ചെയ്ത് തരും കേട്ടോ. അടുത്തത് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് മനോജ് ചേട്ടൻ. ഓക്കെ ദീപ, താങ്ക്സ്. ജോഷി ചേട്ടൻ, ശ്രീധരൻ ചേട്ടൻ ഒരു നന്ദി അറിയിച്ചിട്ടുണ്ട്. സുമിത്ത് ഒരു പാട്ടായിരുന്നു ചോദിച്ചത്, ആയിരുന്നു എന്ന് തോന്നുന്നു. കിടക്കുമാ എന്ന് പറഞ്ഞിട്ട് പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒന്നും കിട്ടിയില്ല, ആരും ഒന്നും തന്നില്ല. നാളെ കിട്ടും കേട്ടോ, നാളെ എന്തായാലും മെസ്സേജ് അയച്ചോ. അനിലേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ദീപക്കുട്ടി, ഗുഡ് ഈവനിങ്. അമൃത കാർത്തേക്കുട്ടി, അപ്പോസ് കുട്ടി, റേഡിയോ ഫാമിലി ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. സുഖനിദ്ര. ഓക്കെ അനിലേട്ടനും ഒരു ശുഭരാത്രി. ബിൻസ് ചേച്ചി ഒരു പാട്ട്. ബിൻസ് ചേച്ചി നല്ല പാട്ട്, എല്ലാ ആൽബം സോങ് ആയിരുന്നു ചോദിച്ചത്. നാളെ എന്തായാലും ചോദിക്കണം. ബിൻസ് ചേച്ചി ഇന്നൊരു ഗുഡ് നൈറ്റ് ഞാൻ തരുന്നു. സൽമൈത, സൽമൈത്തയും ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൽമൈത്തയും രണ്ട് പാട്ടും എനിക്കിഷ്ടമാണ്. ആടിക്കാരൻ മഞ്ചൽ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. നമ്മുടെ ചിത്ര ചേച്ചി തപസ്യ എന്ന സീരിയലിന് വേണ്ടിയിട്ട് പാടിയ പാട്ട്. ആ സീരിയലിൽ ഒരുപാട് പാട്ടുകളുണ്ട്. എൻ്റെ അതിൻ്റെ കാസറ്റ് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ സൽമൈത, നാളെ പാട്ട് ചോദിക്കോ. അപ്പോൾ ഇന്ന് നമുക്ക് സമയമില്ല. അടുത്ത പാട്ട് എല്ലാവർക്കും കൂടി ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. രാജശേട്ടൻ ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിനി ചേച്ചി നേരത്തെ ഒരു പാട്ട് ചോദിച്ചിട്ട്, പ്രേമാഭിഷേകം സിനിമയിലെ. പക്ഷെ നമുക്ക് സമയമില്ലാണ്ടായിപ്പോയി കേട്ടോ മിനി ചേച്ചി. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് തിങ്കൾ മുതൽ എല്ലാവർക്കും വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിളിക്കാൻ പറ്റാത്തവർക്കാണ് നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ കുറച്ച് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ലീബ ചേച്ചി, ഗുഡ് നൈറ്റ്. ദീപക്കുട്ടി, നീ അതെ രക്ഷയുള്ളൂ എന്ന്. ഓക്കെ ഗുഡ് നൈറ്റ് കേട്ടോ ലീബ ചേച്ചി. ബാബു ചേട്ടൻ, താങ്ക്സ്. ദീപക്കുട്ടി, ഓക്കെ. അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ് കേട്ടോ. സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്ന് ഇപ്പം ഇന്ന് പാട്ട് കിട്ടാത്ത എല്ലാവർക്കും നാളെ നമുക്ക് വാട്സപ്പിലൂടെയാണല്ലോ എല്ലാവർക്കും പാട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പോയി എല്ലാവരും സുഖമായിട്ട് ഇപ്പം കിടന്നുറങ്ങരുത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാം, അറിയാലോ കാവ്യസഞ്ചാരം എന്നുള്ള പുതിയ പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് കെ രാജഗോപാൽ സാറിൻ്റെ കവിതയുമായിട്ടാണ് കാവ്യസഞ്ചാരം വരുന്നത്. അപ്പം അത് എല്ലാവരും കേൾക്കുക കേട്ടോ. അതുകൊണ്ട് ഇപ്പം പോയി ഉറങ്ങരുത്. 11 മണിക്ക് നമ്മൾ സ്റ്റേഷൻ ഓഫ് ചെയ്തതിന് ശേഷം ഉള്ള ഗുഡ് നൈറ്റും സ്വീറ്റ് ഡ്രീംസും ആണ് ഞാൻ തന്നത്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 8 o'clock. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമജിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരത്തിൽ നമ്മോടൊപ്പമുള്ളത് മലയാള കവിതയിൽ ചെറു കാഴ്ചകളിൽ നിന്ന് വലിയ സത്യങ്ങൾ കണ്ടെത്തുന്ന കവി കെ രാജഗോപാലാണ്. മനുഷ്യനും പ്രകൃതിയും കാലവും തമ്മിലുള്ള ബന്ധങ്ങളെ സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്ന അദ്ദേഹത്തിന്റെ കവിതകൾ മലയാള കാവ്യലോകത്തെ ശക്തമായ സാന്നിധ്യമാണ്. മുദ്ര ഒട്ടും ദൂരമില്ല, ഇലകൾ ഓരോന്ന്, പിന്നാമ്പുറം, പതികാലം തുടങ്ങി അഞ്ചോളം കവിതാ സമാഹാരങ്ങൾ കെ രാജഗോപാലിന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. വെൺമേഘങ്ങൾ, ചിരം, ടോക്കൺ നമ്പർ എന്നീ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനരചന നിർവഹിച്ചു. പ്രമുഖങ്ങളായ 15 കവിതാ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഇന്നത്തെ കാവ്യസഞ്ചാരത്തിലേക്ക് ശ്രീ കെ രാജഗോപാലിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
6: നമസ്കാരം, ഞാൻ കെ രാജഗോപാൽ.
7: നൈഷധം. ഒന്നാം ദിവസം

പദങ്ങൾ പരീക്ഷണവേളയിൽ പാണൽ മണത്ത വഴിത്താരകൾ

ഇത്രയും നേരം കാവ്യസഞ്ചാരത്തിൽ കവിതയുമായി എത്തിയത് ശ്രീ കെ രാജഗോപാൽ. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു കവിയുമായി മറ്റൊരു കവിതയുമായി വീണ്ടും കേൾക്കാം. കേട്ടോണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 ജൂൺ 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെൻ
4: 9 o'clock. ഇന്നത്തെ കരിയർ കോമ്പസിൽ ബിസിനസ് അനലിറ്റിക്സും തൊഴിൽ സാധ്യതകളും. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ പ്രേം.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ പ്രേം, MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബിസിനസ് അനലിറ്റിക്സും തൊഴിൽ സാധ്യതകളും, അതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ബിസിനസ് അനലിറ്റിക്സ് പറഞ്ഞ ഒരു ഡൊമെയിൻ ഈ കാലത്ത് ഭയങ്കര ഒരു പ്രാധാന്യമുള്ള ഒരു ഏരിയ ആയിട്ടാണ് വളർന്നു വരുന്നത്. അതിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ബിസിനസ് അനലിറ്റിക്സ് എന്നത് സാധാരണ ഭാഷയിൽ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, സിമ്പിളായി പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ബിസിനസ് അനലിറ്റിക്സ് എന്നത് ഡാറ്റ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് അത് വരുന്നത്. ഇത് പല കമ്പനികൾക്കും പല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്കറിയാം, ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റ് പോകുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് വരുന്നു. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് എന്താണോ, നമുക്ക് ഇഷ്ടമുള്ള എന്താണോ, താല്പര്യമുള്ള എന്ത് പ്രൊഡക്റ്റ് ആണോ, അത് നമുക്ക് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് അതിൽ വരുന്നത്. അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, അതായത് ഇപ്പോൾ നമുക്കറിയാം, ഒരു ഒരു ബിസിനസ്സിൽ ഏതൊരു ഡൊമെയിൻ വർക്ക് ചെയ്യുന്ന വ്യക്തിയായാലും ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ലോൺ അപ്രൂവൽ, ഒരു ബാങ്കിൽ നമ്മൾ പോകുമ്പോൾ, ഒരു കസ്റ്റമറായിട്ട് പോകുമ്പോൾ, കസ്റ്റമറിന് ഈ മാനേജർ, ബാങ്ക് മാനേജർ ലോൺ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നൊരു ആസ്പെക്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം സിബിൽ സ്കോർ എന്നുള്ളൊരു, അത് ഡാറ്റയാണ് ആക്ച്വലി. ഒരു പർട്ടിക്കുലർ കസ്റ്റമർ പ്രീവിയസ് നേരത്തെ എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കുന്ന കറക്റ്റായിട്ടാണോ, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ, സിബിൽ സ്കോർ നല്ല സിബിൽ സ്കോർ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു ലോൺ, പുതിയ ലോൺ അപ്രൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി മാനേജർ തീരുമാനമെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു, ഇതെല്ലാം ഡാറ്റയുടെ ഒരു, ഈ കസ്റ്റമറിൻ്റെ ഒരു എക്സാമ്പിൾ ആയാലും ഡാറ്റയെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത്. ഒരു നമ്മൾ വാങ്ങിച്ച പ്രൊഡക്ട്സിൻ്റെ എന്താണോ അതിനെ കുറിച്ചിട്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ലോൺ അപ്രൂവ് ചെയ്യുന്നൊരു കേസായാലും അത് ബാങ്ക് മാനേജറിന് പ്രീവിയസ് ഡാറ്റ നോക്കിയിട്ട് അത് അപ്രൂവൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ആസ്പെക്റ്റ് ആണ് ഈ ഡാറ്റ എന്നുള്ളൊരു. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള രണ്ട് എക്സാമ്പിൾസ് അതായിട്ട് നമുക്ക് കരുതാൻ പറ്റും. ഇതേപോലെ വേറൊരു ചോദ്യമാണ്, ഇന്ന് എന്തുകൊണ്ടാണ് ബിസിനസ് അനലിറ്റിക്സ് ഇത്രയും പ്രാധാന്യമുള്ളതായി തീരുന്നത്? നമുക്കറിയാം, ഈ സംസാരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഡിജിറ്റലൈസേഷൻ എന്നുള്ളൊരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അല്ലേ. എല്ലാ കമ്പനികളും കോമ്പറ്റീഷനിൽ, മത്സരങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ പലതും ഫാക്ട് ബേസ്, അല്ലെങ്കിൽ ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു, എല്ലാ കമ്പനികൾക്കും അത് ഫോളോ ചെയ്യേണ്ടത് ഒരു മസ്റ്റായി വന്നിരിക്കുകയാണ്. പിന്നെ ടെക്നോളജിയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ്, നമുക്കറിയാം AI പോലുള്ള കാര്യങ്ങൾ അല്ലെ, ഏത് മേഖലകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതേപോലെ മെഷീൻ ലേണിംഗ്. ഇപ്പോൾ നമ്മുടെ ഇപ്പം പറഞ്ഞ ഷോപ്പിംഗ് വെബ്സൈറ്റുകളിൽ നമ്മുടെ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു മെഷീൻ ലേണിംഗ് ML എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നോളജിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിലും വന്നിട്ടുണ്ട്. അതേപോലെ ബിഗ് ഡാറ്റ, പല ഇപ്പോൾ ഓരോ യൂസറും, നമ്മളെല്ലാം ർക്കും അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ, UGC. അപ്പോൾ ഓരോ വ്യക്തിയും സ്വന്തമായി ഡാറ്റ ജനറേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് കാരണം ഇന്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡാറ്റ ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പണ്ട് കാലത്ത് നമുക്ക് ഇൻഫർമേഷനിലെ ഡാറ്റ കിട്ടാൻ പാടാണെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇൻഫർമേഷനിലെ ഡാറ്റ കിട്ടാൻ എളുപ്പമാണ്. ഇൻ ദ സെൻസ് ഇഷ്ടംപോലെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്, ബിഗ് ഡാറ്റ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഡാറ്റ നമുക്ക് കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ഒരു പാട് പിടിച്ചൊരു കാര്യമായിട്ട് ഇപ്പോൾ മാറുന്നുണ്ട്. അതേപോലെ പല ഇൻഡസ്ട്രീസിലും ഇതേപോലെ ഈ ബിസിനസ് അനലിറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയാൽ പോലും, അല്ലെങ്കിൽ ബാങ്കിങ് ടൂറിസം റിലേറ്റഡ്, ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡെസ്റ്റിനേഷനിലോട്ട് ട്രാവൽ ചെയ്യണം, അപ്പോൾ ഏതാണ് ബെസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതെല്ലാം ഇതിലെ ടൂറിസം ഇൻഡസ്ട്രിയിലായാലും സർവീസ് ആയാലും മാനുഫാക്ചറിങ് ആയാലും അതേപോലെ റീറ്റെയിൽ, ഇപ്പം പറഞ്ഞ ഓൺലൈൻ റീറ്റെയിൽ, ഇ കൊമേഴ്സിനെ പോലെ വെബ്സൈറ്റുകൾ, ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ റീറ്റെയിലാണ്, ഇ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, ഇപ്പോൾ നമ്മളൊരു റൂട്ട് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക, ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഗൂഗിൾ മാപ്പ് പോലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പല ഇതിൽ നമുക്ക് ട്രാവൽ ചെയ്യണം, അപ്പോൾ ഏതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്ന ഡാറ്റയുടെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ബിഗ് ഡാറ്റ എന്ന് പറയും. എല്ലാം ഒരു ഡാറ്റ ഈസ് എ ന്യൂ ഓയിൽ അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയം വെച്ചിട്ടാണ് ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് എന്നൊരു ഡൊമൈനിൽ ഇത്രയും പ്രാധാന്യം ഉള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഇപ്പോൾ എം ബി എയിൽ ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗുണങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ പലരും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻസ് തന്നെ പല നമ്മളോട് ചോദിക്കുമ്പോൾ പോലും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, ഈ ബിസിനസ് അനലിറ്റിക്സ് എം ബി എയിൽ എങ്ങനെ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് എന്നുള്ളൊരു സ്പെഷ്യലൈസേഷൻ എം ബി എയിൽ എങ്ങനെ അത് നമുക്ക് ഗുണമായിട്ട് തീരും എന്നുള്ളത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എം ബി എ മാനേജ്മെന്റ് സ്റ്റഡീസ് മാത്രമല്ല ടെക്നോളജിയിലും ഒരു നമുക്കൊരു അപ്പർ ഹാൻഡ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്ലസ് ടെക്നോളജി എന്നുള്ളൊരു ഡൊമൈനിലോട്ട് നമുക്ക് രണ്ടും ഇത് കൊളാബറേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം അതിൽ വരുന്നുണ്ട്, ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസേഷൻ എം ബി എ എന്ന് പറയുമ്പോൾ. പിന്നെ അതേപോലെ അനലിറ്റിക്കൽ തിങ്കിങ് എന്നുള്ളത്, ഒരു ഡാറ്റയെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ആ ഡാറ്റ ഉപയോഗിച്ച് നമുക്കൊരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി അതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ്, ഒരു പെട്ടെന്ന് തന്നെ ഒരു വിത്തിൻ ഷോർട്ട് ടൈം ആയപ്പോലും പെട്ടെന്ന് തന്നെ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു എൻവയൺമെന്റ് വരുമ്പോൾ, അല്ലെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനൊരു സ്കിൽ സെറ്റ്, അതിനൊരു പോസിബിലിറ്റിയും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സ്പെഷ്യലൈസേഷനെ മാറുന്നുണ്ട്, അല്ലെ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലൈസേഷൻ ഹൈലി ഡിമാൻഡഡ് ആണ്. പിന്നെ കരിയറിൻ്റെ കേസായാലും ഫ്യൂച്ചറായിട്ടുള്ള തൊഴിൽ പരമായ സാഹചര്യങ്ങൾ നോക്കിയാൽ പോലും ഏറ്റവും കൂടുതൽ കരിയർ റെഡിനെസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ റെഡി കരിയർ ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റി ഉള്ളൊരു മേഖലയാണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഇത് തന്നെ നമ്മൾക്കറിയാം, വലിയ ഡാറ്റയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരേണ്ടത്, അല്ലെ പലപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ ഡാറ്റ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പം അതിൽ കുറേ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കോംപ്ലക്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ കുറിച്ചുള്ള നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് ഏരിയയിൽ. അപ്പം അതിലൊരു എക്സൽ, MS Excel പോലുള്ള ടൂള് നമുക്കറിയാം, സ്കൂൾ തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ MS Excel, MS Office എന്ന് പറഞ്ഞൊരു ഫാമിലിയിൽ നിന്ന് വരുന്നൊരു സോഫ്റ്റ്വെയർ ആണ് MS Excel എന്നുള്ളത്. അപ്പോൾ MS Excel തൊട്ട് ആ ഒരു എക്സൽ യൂസ് ചെയ്ത് എങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്യുക എന്നുള്ളൊരു പോസിബിലിറ്റി തൊട്ട് പൈത്തൺ പോലുള്ള പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്ത് ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റുഡൻസ് പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബിസിനസ് അനലിറ്റിക്സ് കോഡിംഗ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. കോഡിംഗ് അതായത് പ്രോഗ്രാമിംഗ് വെച്ചിട്ടാണോ അത് പഠിച്ചാൽ മാത്രമേ എനിക്ക് ബിസിനസ് അനലിറ്റിക്സിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കോഡിംഗ് എന്നുള്ളത് നമുക്കറിയാം, ഇക്കാലത്ത് ജനറേറ്റീവ് AI പോലുള്ളൊരു ടൂൾസ് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്ന ഈ കാലത്ത് കോഡിംഗ് എന്നുള്ളത് വലിയൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോഡിംഗ് അല്ലെ ഡെവലപ്മെന്റ് നോളേജ് ഉണ്ടെങ്കിൽ അത് മതിയാവും ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് എന്നുള്ള ഡൊമൈനിൽ നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കറിയാം MBA പോലുള്ള അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് വിത്ത് MBA എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഇപ്പോൾ നമുക്ക് വേണ്ട പാസ് ഔട്ട് ആവുമ്പോൾ ഒരു അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ് ഔട്ട് ആവുമ്പോൾ ഇൻഡസ്ട്രി റെഡി ആയിരിക്കണം. ഈ ഒരു കുട്ടിക്ക് ഈ ഒരു ഒരു ഡാറ്റ ഒരു സിമ്പിളായിട്ട് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു അനലൈസ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയ എന്ന് വേണം അതൊരു പെർസ്പെക്റ്റീവ് ആ ഒരു അപ്രോച്ച് ആയിരിക്കണം. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ബിസിനസ്സിനെ കുറിച്ചുള്ള അവബോധം അല്ലെങ്കിൽ ബിസിനസ് എന്താണ് ഉള്ള അണ്ടർസ്റ്റാൻഡിങ് അത് വളരെ പ്രധാനമാണ്. പിന്നെ ഇതെല്ലാം നമുക്കറിയാം ഈ ഡാറ്റ എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഡാറ്റ ഒക്കെ വെച്ച് നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും. അല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് കുറവാണ് അല്ലെങ്കിൽ സെയിൽസ് ലോ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സെയിൽസ് ലോ? ഈ ഒരു സെയിൽസ് ലോ ആണെന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ് പ്രോബ്ലമാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലം എങ്ങനെ എനിക്ക് ഈ ഒരു ഡാറ്റ ഉപയോഗിച്ച് എങ്ങനെ അത് കണ്ടെത്താൻ പറ്റും? എവിടെയാണ് ഈ പ്രോബ്ലം? ഓക്കെ, എന്തൊക്കെ സൊല്യൂഷൻ എനിക്ക് കൊണ്ടുവരാൻ പറ്റും? ഇപ്പം ഇങ്ങനത്തെ ഒരു തിങ്കിങ് പ്രോസസ് ഒന്ന് അനലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഡാറ്റയുടെ ഒരു യൂസേജ് അല്ലെങ്കിൽ അനലിറ്റിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പല ടൂൾസ് നമുക്ക് സോഫ്റ്റ്വെയർ ടൂൾസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിൽ എക്സല് തൊട്ടുള്ള അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ എക്സൽ തൊട്ട് നമുക്ക് സിമ്പിളായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പല സോഫ്റ്റ്വെയർസ് നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഈ മേഖലയിൽ ബിസിനസ് അനലിറ്റിക്സ് ഏരിയയിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും തൊഴിലവസരങ്ങൾ ഉള്ളതെന്ന് ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ഏരിയാസിൽ നമുക്കത് പോസിബിൾ ഉണ്ട്. ജനറലായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീങ് എ ബിസിനസ് അനലിറ്റിക്സിൽ ഒരു ബിസിനസ് അനലിസ്റ്റ് പറയും. ഓക്കെ, ദാറ്റ് ഈസ് എ ജനറൽ ഒരു ജനറലായിട്ടുള്ളൊരു ഡൊമൈൻ അതാണ്. ഒരു ബിസിനസ്സിൽ കസ്റ്റമറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കുകയാണ്, കസ്റ്റമർ അയാളുടെ പ്രോബ്ലംസ് പറയും, അല്ലെ അയാൾ ബിസിനസ് ഫേസ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആസ് എ MBA അല്ലെങ്കിൽ ഇൻ ബിസിനസ് അനലിറ്റിക്സ് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ കരിയറിൽ അത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി കസ്റ്റമറിന് എന്താണ് പ്രോബ്ലം, അല്ലെ ഈ ഒരു ബിസിനസ് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു ഡാറ്റ എങ്ങനെ ഇപ്പോൾ സെയിൽസ് ലോ ആണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആ ഒരു കമ്പനിയിൽ കൂടെ നിൽക്കുന്നില്ല, കസ്റ്റമർ കൊഴിഞ്ഞു പോകുന്നു, അപ്പം അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഈ ഇഷ്യൂ ആണ് നമ്മൾ സംസാരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ജനറലായിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കാനും ഈ ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടൊക്കെ ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസ് കൊടുക്കാനുള്ളൊരു പോസിബിലിറ്റി. പിന്നെ നമുക്കറിയാം ഈ MBA ഇപ്പോൾ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുമ്പോഴും ഓരോരുത്തർക്കും പല ടേസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് HR വർക്ക് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. അവിടെ നമുക്ക് ഈ ബിസിനസ് അനലിറ്റിക്സിന്റെ അപ്ലിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. അത് HR അനലിസ്റ്റ് മറ്റൊരു പ്രൊഫൈലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ഇത്രയും എംപ്ലോയീസ് കൊഴിഞ്ഞു പോവും അല്ലെങ്കിൽ അവർക്ക് റെസിഗ്നേഷൻ ഇടാൻ ചാൻസ് ഉണ്ട് എന്നവരറിയാൻ പറ്റും. ഓക്കെ, ഒരു പർട്ടിക്കുലർ എംപ്ലോയി പ്രൊഡക്റ്റീവ് അല്ല അല്ലെങ്കിൽ നന്നായി വർക്ക് ചെയ്യുന്നില്ല, എറേഴ്സ് വരുന്നു വർക്കിൽ, അപ്പൊ എന്തുകൊണ്ടാണ് അത് വരുന്നത്, അപ്പൊ അങ്ങനെയൊക്കെ കണ്ടെത്താനൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടായില്ല. അപ്പൊ ആബ്സെന്റീസം HR ഒരു ഇതാണ്, എംപ്ലോയി ആബ്സെന്റീസം, എംപ്ലോയി ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ റെഗുലറായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നില്ല, കമ്പനി വരുന്നില്ല, അപ്പൊ അത് എന്തുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനത്തെ പല പ്രോബ്ലംസ് ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ബീങ് HR അനലിസ്റ്റ് കൊണ്ട് ഒരു പ്രൊഫൈൽ ഉണ്ട്, HR ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ. അതല്ല എനിക്ക് മാർക്കറ്റ് റിസർച്ച് അല്ലെങ്കിൽ MR എന്ന് പറയും, മാർക്കറ്റ് റിസർച്ച് ആണെങ്കിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ എന്താണ്, ഈ മാർക്കറ്റിൽ നടക്കുന്ന കോമ്പറ്റീഷൻ്റെ ഡാറ്റ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഡിമാൻഡ്, ഓക്കെ ഞാനൊരു പ്രൊഡക്റ്റോ സർവീസോ വിൽക്കുന്നു, അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ പ്രൊഡക്റ്റിനോ സർവീസിനോ ഡിമാൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് അല്ലേ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനുള്ളൂ. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് MR അനലിസ്റ്റ് അതും നമ്മൾ സംസാരിക്കുന്ന ഡാറ്റയെ കുറിച്ച് തന്നെയാണ്, ഡാറ്റ അനാലിസിസിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ ഇതിൽ ഡിഫറൻസ് വരുന്നത് ആ ഡാറ്റ എന്ന് പറയുന്നത് ഡിമാൻഡായിട്ട് ആയിരിക്കാം, കസ്റ്റമറിൻ്റെ ഡിമാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആയിരിക്കാം, മത്സരം കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഡാറ്റ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. വേറൊരു ഡൊമൈനാണ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഫിനാൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിങ് ഇൻഷുറൻസ് പോലുള്ള മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, കൂടുതൽ നമ്പേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളത്, അതും ബിസിനസ് അനലിറ്റിക്സിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡൊമൈനാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞൊരു തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചൊരു എക്സാമ്പിളാണ് ഈ ലോൺ കൊടുക്കുന്ന കാര്യം അല്ലേ. അപ്പം അത് ലോൺ കൊടുക്കണോ വേണ്ടോ ഡിസിഷൻ എസ് ഒ നോ ഡിസിഷനാണ് ഒരു ബാങ്ക് മാനേജറിന് എടുക്കേണ്ടത്. അപ്പം അത് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ കസ്റ്റമറിന് എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ആളുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയും, നേരത്തെ ആളുടെ ലോൺ എടുത്തത് കറക്റ്റായിട്ട് ആൾ തിരിച്ചടച്ചിട്ടുണ്ടോ, അപ്പം അങ്ങനത്തെ ഡിഫോൾട്ടേഴ്സ് ആണ്, ആൾ കറക്റ്റായിട്ട് തിരിച്ചടച്ചിട്ടില്ലേ, അപ്പം അങ്ങനത്തെ ഡാറ്റ എടുത്തിട്ട് ഒരു സ്കോർ ജനറേറ്റ് ചെയ്യുക, അല്ലെ, സിബിൽ സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോർ. അപ്പം അത് വെച്ചിട്ട് ഇത് കൊടുക്കുക. ഇതേ കൺസെപ്റ്റ് തന്നെ ഇൻഷുറൻസിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് ഇൻഷുറൻസ് ക്ലെയിം വന്നു, അപ്പോൾ അത് ഇൻഷുറൻസ് ക്ലെയിം അപ്രൂവ് ചെയ്യണോ, അല്ലെങ്കിൽ എത്ര അപ്രൂവ് ചെയ്യാം, അപ്പം അങ്ങനത്തെ ഇതെല്ലാം ഡിസിഷൻസ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പം ഇതെല്ലാം നമ്മൾ പറയുന്നത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ ഫിനാൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബാങ്കിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആണ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ളൊരു പ്രൊഫൈൽ ഉണ്ട്.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരിയർ കോമ്പസ് ആണ്. ബിസിനസ് അനലിറ്റിക്സും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ബിസിനസ് അനലറ്റിക്സും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇനി ഒരു ബ്രേക്കിന് ശേഷം ബാക്കി വിശദ വിവരങ്ങളിലേക്ക് വരാം. 90.4 90.4 റേഡിയോ

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരിയർ കോമ്പസ്. ബിസിനസ് അനലിറ്റിക്സും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാക്ഫാസ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ പ്രേം. ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം.
5: അതല്ല, മാനുഫാക്ചറിംഗിലാണ് എനിക്ക് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡന്റിന് താല്പര്യമെങ്കിൽ, ഓപ്പറേഷൻസ് അനലിസ്റ്റ് വേണ്ടൊരു, അതും ബിസിനസ് അനലിറ്റിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്, സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ് ഓപ്പറേഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കമ്പനി മാനുഫാക്ചർ ചെയ്തു പല പ്രൊഡക്ട്സ്, അതിനെ ഡെലിവർ ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലോട്ട് ഡെലിവർ ചെയ്യണം. അപ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ഏതാണ് ബെസ്റ്റ് റൂട്ട്? എനിക്ക് 5 കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യണം. അപ്പോൾ അത് 5 കസ്റ്റമേഴ്സ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് എൻ്റെ ബെസ്റ്റ് റൂട്ട്? അപ്പോൾ അങ്ങനത്തെ റൂട്ട് ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഓപ്റ്റിമൈസേഷൻ എന്നൊക്കെ ഞാൻ പറയും. അതിൻ്റെ ഒരു പേപ്പറും ഇവർ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ MBA തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ മാനേജ്മെന്റ് സയൻസ് കൊണ്ടൊരു ഒരു പേപ്പർ ഉണ്ട്. അപ്പോൾ അതിലായാലും ഇവർ പ്രോബ്ലം സോൾവിങ്, പെൻ ആൻഡ് പേപ്പറിൽ അവർ കുട്ടികൾ പഠിക്കുന്നതാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ ഈ ഡാറ്റയെ മാപ്പ് ചെയ്തുകൊണ്ട് അത് വെച്ചിട്ട് ഈ റൂട്ട് ഓപ്റ്റിമൈസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി. പിന്നെ നമുക്കത് മാർക്കറ്റിംഗ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞ ഡൊമൈൻ, അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ഈ സോഷ്യൽ മീഡിയ വന്ന കാലം തൊട്ട് നമ്മൾ കാണുന്നത് ഇതാണ്. ഇപ്പോൾ AI വന്നപ്പോൾ ഒന്നും കൂടെ അത് ഒന്ന് ബൂസ്റ്റായി അല്ലേ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞ ഡൊമൈൻ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബിസിനസ് അനലിറ്റിക്സിൽ കരിയറായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന മേഖലയിൽ കരിയറായിട്ട് ജോബായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു മേഖലകളാണ്. പിന്നെ ഇൻഡസ്ട്രീസ് എടുക്കുകയാണെങ്കിൽ IT, ഇൻഫർമേഷൻ ടെക്നോളജി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാങ്കിങ് ആയാലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ച് നമ്മൾ കെട്ടാറുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ നമ്മുടെ പല ഡാറ്റ നമുക്ക് എടുക്കുന്നുണ്ടല്ലോ അല്ലേ. നമ്മുടെ സ്ലീപ്പ് ഡാറ്റ, അത് കെട്ടി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് എങ്ങനെയുണ്ട്, നമ്മുടെ സ്ലീപ്പ് ഗുഡ് ആണോ, ഉറക്കം ശരിയാണോ, അല്ലെങ്കിൽ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഡാറ്റ എന്താണ്, ഉറങ്ങുമ്പോൾ നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് ബീറ്റ് എത്രയാണ്, അതനുസരിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡെയിലി ആയിട്ട് നമുക്ക് കാണുന്നതാണ്. അപ്പോൾ ഇത് തന്നെ ഒരു പേഷ്യൻ്റ് ഒക്കെ, പേഷ്യൻ്റ് അല്ലെങ്കിൽ ഈ സെൻസർ ബേസ്ഡ് ഡാറ്റയാണിത്. ഈ ഹെൽത്ത് കെയറിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് മോണിറ്ററിങ് അല്ലെങ്കിൽ വൈറ്റൽസ്, ബോഡിയുടെ പല വൈറ്റൽസ് മോണിറ്റർ ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ടെയിലിംഗ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ട് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ കസ്റ്റമർ റിട്ടൻഷൻ, അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയും. ഓപ്പറേഷൻസ് സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന കുട്ടികൾ കൂടുതലായിട്ട് ഇത് പഠിക്കും. പിന്നെ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏതാണ് ബെസ്റ്റ് ടൂറിസം പ്രൊഡക്റ്റ് ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടൂറിസം പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് FMCG, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് നമ്മൾ പേസ്റ്റ് അല്ലെങ്കിൽ സൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അത് നമ്മൾ ഏത് ഒരു പർട്ടിക്കുലർ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ബ്രാൻഡ്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള സോപ്പ് അല്ലെങ്കിൽ ടൂത്ത്പേസ്റ്റ് ഓക്കെ. അപ്പോൾ അവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കണം, എപ്പോഴാണ് ഇത് റീസ്റ്റോക്ക് ചെയ്യേണ്ടത്, ഓക്കെ, ഏത് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതാണ്, അപ്പോൾ എനിക്ക് കസ്റ്റമർ വരുമ്പോൾ ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് മെർക്കൻഡൈസിംഗ് എന്ന് പറയും, മെർക്കൻഡൈസർ എന്നുള്ളൊരു റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്. ഫിസിക്കലായിട്ടുള്ള ഞാൻ സംസാരിക്കുന്നത്, അതായത് ഫിസിക്കലി നമ്മളൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് പോയി നോക്കുന്ന പ്രൊഡക്റ്റ്, ഇപ്പോൾ കാർട്ടും ഷോപ്പിംഗ് കാർട്ടൊക്കെ തള്ളിപ്പിടിച്ച് പോയിട്ട് ആ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ഡിസാറ്റിസ്ഫൈ ആവും അല്ലെ, കസ്റ്റമർ അൺഹാപ്പി ആവും, ആ സ്റ്റോക്ക് അവിടെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. അത് മൾട്ടി പല പ്രൊഡക്ട്സും ഡീൽ ചെയ്യുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെ ഡീൽ ചെയ്യാം, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് സ്റ്റോക്ക് റീപ്ലനിഷ്മെന്റ് എന്നാണ് ഇനി പറയുന്നത്. അതേപോലെ വേറൊരു ബിഗ് ക്വസ്റ്റ്യൻ അല്ലെ, വലിയൊരു ചോദ്യമാണ് ഈ കുട്ടികൾക്ക്, ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാലറി പാക്കേജ് എങ്ങനെയുണ്ട് അല്ലെ, എനിക്ക് ജോലി കിട്ടി ഓഫ് കോഴ്സ്, പക്ഷേ എനിക്ക് സാലറി പാക്കേജ് എങ്ങനെയുണ്ടെന്ന്. ഇത് ഒരു റിയാലിറ്റിയാണ്, അതായത് ഇപ്പോൾ ബിസിനസ് അനലിസ്റ്റ് എന്നുള്ളൊരു ഡൊമൈനിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടാലൻസ് ഞാൻ കിട്ടുക കിട്ടാൻ കമ്പനികൾക്ക് ഇപ്പൊ കിട്ടാൻ ഭയങ്കര പാടാന്നാ പറയുന്നത്. ഇൻഡസ്ട്രിയിൽ ജോബ് വേക്കൻസീസ് ഉണ്ട്, പക്ഷെ അത് ഫില്ല് ചെയ്യാനുള്ള ടാലൻസ് തന്നെ കിട്ടാൻ ഭയങ്കര പാടാന്നാണ് പറയുന്നത്. അപ്പൊ ഫ്രഷർ ലെവൽ എൻട്രിയിൽ തന്നെ നല്ല പാക്കേജ് കിട്ടുന്ന ഒരു ഡൊമൈനാണ്, ഒരു ജോബ് അല്ലെങ്കിൽ ഒരു കരിയർ ഏരിയയാണ് ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് നമ്മുടെ സ്കിൽ ബേസ്ഡ് ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു ഏരിയയാണ് ബിസിനസ് അനലിറ്റിക്സ്. അതായത് ഇപ്പൊ നമ്മൾ അനലിറ്റിക്കൽ തിങ്കിങ്, നമ്മൾ ഓരോ ദിവസം പല ഡാറ്റ അനലൈസ് ചെയ്യായിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ ഒരു സ്കില്ല് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. അപ്പോൾ വലിയൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാലും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ എനിക്കത് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കിട്ടിയ ഡാറ്റ ഇൻഫർമേഷൻ എനിക്ക് എങ്ങനെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ഡെയിലി ആയിട്ട് ചെയ്യുന്നൊരു കാര്യം വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ സ്കില്ല് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും അല്ലേ. ഇപ്പോൾ സ്കിൽ ബേസ്ഡ് ഗ്രോത്ത്, അപ്പോൾ സ്കില്ല് ഇമ്പ്രൂവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഡിമാൻഡ് വരും, കരിയറിലായാൽ പോലും നമുക്ക് ആ ഒരു ഇത്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസും കൂട്ടത്തിൽ തന്നെ കൂടുന്നതാണ് അല്ലേ, സ്കില്ലും എക്സ്പീരിയൻസും. അപ്പം അങ്ങനൊരു ഏരിയ സഹായിക്കുന്നൊരു ഇതാണ്, ഡൊമൈനാണ് ഈ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ തന്നെയല്ല, ഇത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഈ ബിസിനസ് അനലിറ്റിക്സിന് ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എച്ച് ആർ അനലിസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏത് ഏരിയ ആയാലും ഇന്റർനാഷണൽ ലെവലായാലും നമുക്ക് വലിയ ഡിമാൻഡുള്ളൊരു ഒരു ജോബ് മേഖലയാണ് ഈ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ കൂട്ടത്തിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ ഇന്റേൺഷിപ്സ് പല ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ്, ഈ ബിസിനസ് അനലിസ്റ്റ് അനലിറ്റിക്സ് പോലുള്ള കോഴ്സസുകൾ നമ്മൾ പാരലൽ ആയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ റെസ്യൂമയിൽ അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ പല സർട്ടിഫിക്കേഷൻസ്, ഇപ്പോൾ IBM പോലുള്ള കമ്പനികളുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാരലലി സ്റ്റുഡൻ്റ് ആയപ്പോലും അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പനി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴും പാരലായിട്ട് ഇത് ചെയ്യുന്നത് അനുയോജ്യമായിരിക്കും. പിന്നെ ഒരു ചോദ്യം കുട്ടികൾ ചോദിക്കാറുള്ളതാണ്, അതായത് MBA ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കേണ്ടത് ഏതൊക്കെ ഏരിയ എന്ന് വന്ന ആൾക്കാരാണ്. അതായത് ഇപ്പം ഞാൻ പഠിച്ച സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അപ്പോൾ എനിക്കിത് അനലിറ്റിക്സ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ എനിക്കത് തിരഞ്ഞെടുക്കാൻ പറ്റുമോ. അപ്പോൾ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് വേണം, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് ഒരിക്കലും നമുക്ക് ഈ ഒരു ബിസിനസ് അനലിറ്റിക്സിൽ പറയാൻ പറ്റില്ല. പ്യുവർലി ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത്, അതായത് ഇപ്പോൾ ഡാറ്റ അല്ലെങ്കിൽ ടെക്നോളജിയിൽ എനിക്കൊരു ഇഷ്ടം, അതിൽ എക്സല് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കത് പഠിക്കണം കൂടുതൽ എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ്, എനിക്ക് തോന്നുകയാണ് ഒരു സ്റ്റുഡൻറ്റിനൊക്കെ എനിക്ക് കുറച്ച് ലോജിക്കൽ തിങ്കിങ് കേപ്പബിലിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്കറിയാം, എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ ഒരു സ്കില്ല് എനിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പുസ്തകം നോക്കി നമുക്കറിയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായി കളിക്കുന്ന സ്പോർട്സ് ആവായിരിക്കും, ചിലപ്പോൾ ഞാൻ ഫുട്ബോൾ ഞാൻ കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം പല സ്പോർട്സിലായാൽ പോലും അവർ വീഡിയോ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഏരിയയിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ അല്ലെങ്കിൽ കാറ്റഗറിക്ക് മാത്രമേ ബിസിനസ് അനലിറ്റിക്സിൽ എക്സൽ ചെയ്യാൻ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കൊമേഴ്സ് ആയാൽ പോലും, മാനേജ്മെൻ്റ് ആയാൽ പോലും, അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയ കുട്ടികളായാൽ പോലും ഈ ബിസിനസ് അനലിറ്റിക്സ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. വേറൊരു ചോദ്യം പൊതുവെ ചോദിക്കാറുള്ളത്, MBA പ്രോഗ്രാമിൽ ബിസിനസ് അനലിറ്റിക്സിൽ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണ് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പോഷർ, അല്ല നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പല സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ എനിക്ക് പഠിക്കാം, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസേഷൻ ആയാൽ പോലും അതിൽ കുട്ടികൾ പല ലൈവ് പ്രൊജക്ട്സ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കമ്പനിയിൽ പോയി ഒരു ഒരു കസ്റ്റമറിൻ്റെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സർവേ ആണെങ്കിൽ, അപ്പോൾ അത് പല ചോദ്യങ്ങളും ചോദിക്കേണ്ടി വരും. ലൈവ് ബിസിനസ് അനലിറ്റിക്സ് പൊതുവെ പറയാറുള്ളത് ആസ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ ഡാറ്റ അവിടെ ഉണ്ട്, പക്ഷെ നമ്മളെ കറക്റ്റ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡാറ്റ കിട്ടും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ പല ലൈവ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈവൻ നമ്മുടെ കുട്ടികളായപ്പോലും അതിൽ താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ, ഇപ്പോൾ നമുക്കറിയാം പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് എന്താ നടക്കുന്നത്, ജോബ് മാർക്കറ്റിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നുള്ളൊരു നോളജ് എന്തായാലും ഉണ്ടാവണം. അപ്പോൾ അത് കുട്ടികളോ നീ ആ കമ്പനി പോയി അല്ലെങ്കിൽ ആ ഒരു പട്ടികയിലെ കമ്പനി പ്രൊഫഷണൽസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, അതേപോലെ കമ്പനി പ്രൊഫഷണൽസ് നമ്മുടെ ക്യാമ്പസിൽ വന്നിട്ട് ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രി ഇന്ററാക്ഷൻ ഓപ്പർച്യൂണിറ്റീസ് വഴി ഒരു സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ വർക്ക്ഷോപ്പ്, ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ്, ഇപ്പൊ നമ്മളായപ്പോലും കുട്ടികൾക്ക് എം ബി എയുടെ കേസ് പറയുകയാണെങ്കിൽ തേർഡ് സെമസ്റ്ററിൽ അവർക്ക് ജനറലായി കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു ബിസിനസ് അനലിറ്റിക്സ് വന്നിട്ടൊരു ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അത് തന്നെ അവർ പല പ്രാക്ടിക്കലായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത തന്നെ നമുക്ക് നല്ല ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൈത്തൺ പോലുള്ള ബേസിക്സ് ആയിട്ടുള്ളൊരു പൈത്തൺ എങ്ങനെ നമുക്ക് ഇപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ പല കുട്ടികളും പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികൾ ഇത് പേടിയോടുകൂടിയാണ് കാണുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള എന്താണ് ഈ പൈത്തൺ എന്നുള്ളത്, അതെങ്ങനെ അത് കോഡ് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ബിസിനസ്സിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഡൊമൈനിൽ അങ്ങനത്തെ സബ്ജക്ട്സും കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ AIയുടെ ഏരിയ ആയാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പല ഡൊമൈൻസ് ഉണ്ടല്ലോ, പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സ്പെഷ്യലൈസേഷൻ വഴി കുട്ടികൾക്ക് ഒരു എക്സ്പോഷറായിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ്, ഇപ്പോൾ പല കുട്ടികളും കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. 2 മാസം ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി അക്കാഡമിക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ പല കുട്ടികളും ഇൻട്രസ്റ്റോടുകൂടി തന്നെ പാരലായിട്ട് തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയായാലും അല്ലെങ്കിൽ പെയ്ഡ് ആയാലും അല്ലാതെ അൺപെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ആയപ്പോലും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കേസ് സ്റ്റഡി, പല കമ്പനീസിന്റെ സിറ്റുവേഷൻസ് ഓൾറെഡി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ കേസ് സ്റ്റഡി അനാലിസിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ പല കേസ് സ്റ്റഡി ഡിസ്കഷൻസ് വഴി കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് അതിനു വേണ്ടിയായാലും യൂസ് ചെയ്യാൻ പറ്റും. പ്ലേസ്മെന്റിന്റെ ഒരു സപ്പോർട്ടും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ അറിയാം ബിസിനസ് അനലിസ്റ്റ് വന്നിട്ടൊരു പ്രൊഫൈൽ വരുമ്പോൾ കുട്ടികൾ ഇഷ്ടംപോലെ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ വേണ്ട ഒരു സ്കിൽ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ ഈ കമ്പനീസ് സെലക്ട് ചെയ്യുള്ളൂ. അത് ചില പല റൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ഈ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഒരു ഫീഡ്ബാക്ക് അതും കൊടുക്കാറുണ്ട് കമ്പനികൾ. ഇപ്പോൾ കിട്ടിയില്ല ഒരു കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ പ്ലേസ്മെന്റ് ഡ്രൈവിൽ കുട്ടിക്ക് ആ ജോലി കിട്ടിയില്ല, പക്ഷേ ആ ഫീഡ്ബാക്ക് എന്തുകൊണ്ടാണ്, എവിടെയാണ് ആ കുട്ടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്നായാലും ഇവൻ നമ്മുടെ ട്രെയിനിങ് സപ്പോർട്ട് ചെയ്യുന്നതായാലും അത് കൊടുക്കാറുണ്ട്. തന്നെയല്ല നമ്മുടെ പല അലൂമിനികളും ഈ ഒരു ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ സീനിയർ ലെവലിലായാലും വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ വഴി നമുക്ക് ഇതേപോലെ പ്ലേസ്മെൻറ്റ് ബിസിനസ് അനലിസ്റ്റ് എന്നുള്ളൊരു ഏരിയയിൽ പ്ലേസ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആയാലും വരാറുണ്ട്. അപ്പോൾ ആ

0: സിലബസ് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം, ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട്. അപ്പൊ ഇൻഡസ്ട്രിക്ക് എന്താ വേണ്ടത് അതനുസരിച്ച് നമുക്ക് സിലബസ് അല്ലെങ്കിൽ കരിക്കുലം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. അപ്പൊ കുട്ടിയായപ്പോൾ അത് നോക്കുമ്പോൾ ആ ഒരു കാര്യം ഇൻഡസ്ട്രി ഓറിയന്റഡ് കരിക്കുലം ആണോ അത് ഫോളോ ചെയ്യുന്നത് വെച്ചിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. രണ്ടാമത് എന്തൊക്കെ സ്പെഷ്യലൈസേഷൻ ആണ് ഈ ഒരു MBA കോഴ്സിൽ ഉള്ളത് എന്നുള്ളത്, എന്തൊക്കെ സ്പെഷ്യലൈസേഷൻസ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യുന്നുണ്ട് MBA. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ഒരു ആസ്പെക്ട് ആയിട്ട് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ പ്ലേസ്മെന്റിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്, അല്ല ഡെഡിക്കേറ്റഡ് പ്ലേസ്മെന്റ് റിസോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് അത് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര പേര്, എത്ര പിന്നെ ഓൾറെഡി ഉള്ള അലൂമിനി നെറ്റ്വർക്ക് എത്ര സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അവർ ഈ ഒരു ഇൻഡസ്ട്രിയായിട്ട് എത്ര കണക്റ്റഡ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഈ അലൂമിനി നെറ്റ്വർക്കായിട്ട് കണക്റ്റഡ് ആണ്, ഈ അലൂമിനി നെറ്റ്വർക്ക് വഴി പ്ലേസ്മെന്റ് വരുന്നുണ്ടോ അല്ലെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കുട്ടിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ഫാക്കൾട്ടിയുടെ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഫാക്കൾട്ടിയുടെ ഇൻഡസ്ട്രി എക്സ്പോഷർ എന്താണ്, അല്ലെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലായ പോലും ഈ ഇൻഡസ്ട്രി എക്സ്പോഷർ ഉള്ള ഫാക്കൾട്ടി റിസോഴ്സ് ആണുള്ളത്. അപ്പോൾ അവരുടെ എക്സ്പെർട്ടീസ് ആയാലും അക്കാഡമിക് ആയ പോലും അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പെർട്ടീസ് ആയ പോലും ടീച്ചിങ് ആയപ്പോലും അല്ലെങ്കിൽ ഈവൻ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പെർട്ടീസ് ആയ പോലും അപ്പൊ ആ ഒരു കാര്യം കൂടെ കുട്ടിക്ക് ചെക്ക് ചെയ്യാം. അതായത് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത്, ഇന്റേൺഷിപ്പ് പൊതുവെ പല ഇന്റേൺഷിപ്പ് പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരാറുണ്ട്. ഇപ്പൊ കുട്ടിക്ക് ഇപ്പൊ നമ്മൾ ഓൺലൈൻ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ കുറെ അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ റിയൽ ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് എന്താണ് അല്ലെ, ഇപ്പൊ അറ്റ്ലീസ്റ്റ് രണ്ടോ മൂന്നോ മാസം ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്ത് ഒരു ആ കമ്പനിയുടെ ഒരു എംപ്ലോയെ പോലെ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസും ക്ലാസ്സിൽ നമ്മൾ വന്നിരുന്ന കേട്ടുള്ള അറിവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇന്റേൺഷിപ്പ് പരമായിട്ട് എങ്ങനെയത് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ. അതായത് ഫസ്റ്റ് ഇയർ വന്ന് ജോയിൻ ചെയ്തു, ഞാൻ രണ്ടു വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ എന്റെ സ്കില്ല് ഇമ്പ്രൂവ് ആയോ, ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എൻവയൺമെന്റ് എനിക്ക് കിട്ടിയോ, അങ്ങനത്തെ ആ ഒരു അസസ്മെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻഡസ്ട്രി കൊളാബറേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത്, ഇൻഡസ്ട്രി ആയിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു കുട്ടിക്ക് ഡിസിഷൻ എടുക്കേണ്ടത് MBA ചൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ അവസാനമായി ഞാൻ പറയുന്നത്, അതായത് MBA ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്ദേശം എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പൊ ഭാവി ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാലും ഡാറ്റ ഡ്രിവൺ ഫ്യൂച്ചർ ആണ് അല്ലെ. ഇവൻ AI വന്നതോടുകൂടി നമുക്കറിയാം അതിന്റെ ഒരു ഡൈനാമിക്സ് തന്നെ മാറിപ്പോയി. അപ്പോൾ അത് ഈ ബിസിനസ് അനലിറ്റിക്സിലെ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. തന്നെയല്ല ബിസിനസ് അനലിറ്റിക്സിൽ ഓരോ ഡൊമെയിലും മികച്ച കരിയർ ഓപ്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും, അത് മാറിക്കൊണ്ടേയിരിക്കും, സ്റ്റേബിൾ ആവുന്ന ഇപ്പൊ അതിന്റെ ഒരു ചേഞ്ച് ഫേസ് ആണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഫേസ് ആണ്. ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മുടെ പഴയ രീതിയിലുള്ള ജോബുകളോ അല്ലെങ്കിൽ ജോലികളോ ആയിരിക്കില്ല, അതിൻ്റെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ അതിൽ സ്കില്ലിന്റെ ഒരു കുട്ടിയുടെ സ്കില്ല് അല്ലെങ്കിൽ ആ കുട്ടിയുടെ നോളേജ് പ്ലസ് ആ കുട്ടിയുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പോഷർ, ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെ അത് അപ്ഡേറ്റ് ആവുന്നു എന്നുള്ളത് ഒരു സക്സസ്ഫുൾ കരിയർ എന്ന് പറഞ്ഞ ഒരു ഇതിലെ കാര്യത്തെ ഡിഫൈൻ ചെയ്യും. പിന്നെ തന്നെയല്ല MBA കൂടെ തന്നെ നമ്മൾ പല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമുക്ക് വികസിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്കത് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അത് ഒരു ശരിയായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടോ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെച്ചിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാം എന്ന് ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റോടുകൂടി, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി മുമ്പോട്ട് പോവാം.
1: നമ്മളോട് സംസാരിച്ചത് മാക്ഫാസ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ പ്രേം. ഇതോടെ ഇന്നത്തെ കരിയർ കോമ്പസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി. സർക്കാർ മേഖലകളിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ചെറുകഥകളുടെ ലോകമായ കഥാസരിത് സാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ സ്മിത മനോജ് എഴുതിയ കുറ്റബോധം. ഓഫീസിൽ വർക്കിന്റെ തിരക്കിലായിരുന്നു വിനയൻ. ആ സമയത്താണ് ലതിക മാഡം ക്യാബിനിലേക്ക് വന്നത്. വിനയ, ഇത് തന്റെ മാളു എഴുതിയ കഥയല്ലേ? ദേ മാസികയിൽ വന്നിരിക്കുന്നു. വളരെ നന്നായിട്ടുണ്ട്. തന്റെ ഭാര്യയ്ക്ക് ഈ കഴിവുണ്ടെന്ന് താൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ലതിക മാഡം അത് പറഞ്ഞതും ഒട്ടൊരു അത്ഭുതത്തോടെ വിനയൻ ആ മാസിക പിടിച്ചു വാങ്ങി. അതെ, മാളു എഴുതിയ കഥയാണല്ലോ. മാളവിക വിനയൻ, ഫോട്ടോയും ഉണ്ട്. അയാൾ കുറച്ചൊരു കുറ്റബോധത്തോടെ ആ കഥ ഒറ്റയിരിപ്പിൽ വായിച്ചു. നല്ല ഭാവനാസമ്പുഷ്ടമായ കഥ. ഏതൊരു സാധാരണക്കാരനായ ആസ്വാദകനെയും പിടിച്ചിരുത്തുന്ന ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഇതിവൃത്തം ഒറ്റ ഫ്രെയിമിൽ കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥയുടെ പേര് നിഴലാഴം. പേരിന് അനുസൃതമായ കഥാവിഷ്കാരം. ഇവൾക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നു. പലപ്പോഴും അവൾ പറഞ്ഞിട്ടുണ്ട്, വിനുവേട്ട എന്റെ ഈ കഥയൊന്ന് വായിക്കണേ, ഇപ്പോൾ എഴുതിയതാ എന്നും പറഞ്ഞ് ഓരോ കഥ എഴുതിക്കഴിഞ്ഞും അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും അതിൽ താല്പര്യമില്ലാത്ത വിനയൻ ആ കഥകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇപ്പോൾ അയാളുടെ മനസ്സ് മാറ്റാൻ ലതിക മാഡം വേണ്ടി വന്നു. മാളവിക ബിരുദാനന്തര ബിരുദധാരിണിയാണ്. മാരേജിന് മുൻപ് ജോലി ചെയ്തിരുന്ന അവൾ മാരേജിന് ശേഷം വിനയന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ ജോലി രാജിവെച്ച് ഗൃഹഭരണവുമായി ഒതുങ്ങിക്കൂടി. വീട്ടിലെ പണികളെല്ലാം തീർന്ന് വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് കുത്തിക്കുറിക്കുന്ന പതിവുണ്ട്. അങ്ങനെ കുത്തിക്കുറിച്ച ഒരു കഥയാണ് മാസികയിൽ ഇപ്പോൾ അച്ചടിച്ചു വന്നത്. എങ്ങനെയാണ് മാളുവിന്റെ കഥ അച്ചടിച്ചു വന്നതെന്ന് വിനയൻ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. മാളുവിന് അങ്ങനെ പറയത്തക്കതായി സുഹൃത് ബന്ധങ്ങളൊന്നുമില്ല. ഏതൊരു കാര്യത്തിനും വിനയനെ ആശ്രയിക്കുന്നവൾ. പിന്നെ എങ്ങനെ വിനയൻ അറിയാതെ കഥ അച്ചടിച്ചു വന്നത്? അയാൾക്ക് വർക്കിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയായി. ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്ത് വേഗം വീട്ടിലേക്ക് തിരിച്ചു. അപ്രതീക്ഷിതമായി ആ സമയത്ത് വിനയനെ കണ്ട മാളു അമ്പരന്നു. ലോകം ഇടിഞ്ഞു വീണാലും അനാവശ്യമായി ലീവ് എടുക്കാത്ത ആളാണ് വിനുവേട്ടൻ. ഇന്നെന്തു പറ്റി? മാളു എന്ന വിളികേട്ട് അവൾ വേഗം ഹാളിലേക്ക് ചെന്നു. എന്താ വിനുവേട്ട ഈ നേരത്ത്? എന്തുപറ്റി, സുഖമില്ലേ? എന്നവളുടെ ചോദ്യം വകവയ്ക്കാതെ അയാൾ ആ മാസിക അവളുടെ നേരെ നീട്ടി. തുറന്നു വായിക്ക്, നിന്റെ കഥയുണ്ടല്ലോ ഇതിൽ. ഈ കഥ നീ ആർക്കാണ് കൊടുത്തത് പബ്ലിഷ് ചെയ്യാൻ? അവളത് കേട്ടതും അത്ഭുതത്തോടെ ആ മാസിക തുറന്നു നോക്കി. ഒരഞ്ചാറു പേജ് മറിച്ചതും അവളത് കണ്ടു. ദൈവമേ, തന്റെ കഥ അച്ചടിച്ചു വന്നിരിക്കുന്നു. ഒരുപാട് നാളായുള്ള തന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി സന്തോഷക്കണ്ണീർ. അതൊന്നും ശ്രദ്ധിക്കാതെ വിനയൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. മാളുവിന്റെ ഓർമ്മയിൽ ആ ദിവസം ഓടിയെത്തി. അന്ന് സ്കൂളിൽ മകളുടെ PTA മീറ്റിംഗിന് പോയതും തിരിച്ചു വരുമ്പോൾ മകളുടെ ഫ്രണ്ടിന്റെ അമ്മ വീട്ടിൽ വന്നതും അവർ താൻ എഴുതിയ കഥകൾ കണ്ടതും അതിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നിഴലാഴം എന്ന കഥ കൊണ്ടുപോയതുമെല്ലാം നിറഞ്ഞൊഴുകിയ കണ്ണുകളാൽ മാളു അന്ന് നടന്നത് വിനയനോട് പറഞ്ഞു. ഭാര്യയുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അവൾക്ക് വേണ്ട വിധത്തിൽ പ്രോത്സാഹനം നൽകാത്തതിലും ഒരുപാട് അവസരങ്ങളും സഹായിക്കാൻ ആ മേഖലയിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും തന്റെ ഭാര്യയുടെ ഈ കഴിവിനെ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചില്ലല്ലോ എന്നതിലും അയാൾക്ക് മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. കാലം ഓടിമറിഞ്ഞു. ഇന്ന് മാളവിക വിനയൻ അറിയപ്പെടുന്നൊരു എഴുത്തുകാരിയാണ്. എഴുത്തുകാരുടെ ഇടയിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. വിനയന്റെ അളവറ്റ സ്നേഹവും പ്രോത്സാഹനവും കൊണ്ടുമാത്രം മാളവികയ്ക്ക് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ കഴിഞ്ഞു. റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 കഥാസരിസ് സാഗരത്തിൽ ശ്രോതാക്കൾ ഇന്ന് കേട്ട കഥ സ്മിത മനോജ് എഴുതിയ കുറ്റബോധം. ഈ കഥ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് കഥാസരിസ് സാഗരത്തിൽ നിന്ന് വിട പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ്.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
0: സീറോ ഡെലിവറി.
2: യെസ്,
0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
1: പഴയ കാലഘട്ടത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരുപിടി മധുരമുള്ള ഗാനങ്ങളൊക്കെയായി നിശാഗന്ധിയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. കൂടെയുള്ളത് ഞാൻ RJ അപർണ. നിശാഗന്ധിയിൽ ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് രാജശില്പി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. വൈക്കം ചന്ദ്രശേഖരൻ നായർ കഥയൊരുക്കി എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പഞ്ചവൻകാട്. ഈ ചിത്രത്തിലേതാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം. ജി ദേവരാജൻ മാഷിന്റെ ഈണത്തിന് മനോഹരമായ വരികളൊരുക്കിയിരിക്കുന്നത് വയലാറാണ്. ഈ കൂട്ടുകെട്ടിൽ പിറന്ന രാജശില്പി എന്ന ഗാനം ശബ്ദം കൊണ്ട് ജീവൻ പകർന്നിരിക്കുന്നത് P. സുശീലയാണ്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

1968 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തിരിച്ചടി. ഈ ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ് വെള്ളത്താമര മുട്ടുപോലെ എന്ന് തുടങ്ങുന്നത്. ഈ ഗാനമാണ് നിശാഗന്ധിയിൽ ഇനി അടുത്തത്. ഇതിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് വയലാറാണ്, സംഗീതം നൽകിയിരിക്കുന്നത് ആർ സുദർശനം. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഗായകൻ ദാസേട്ടനും സുശീലാമ്മയും ചേർന്നിട്ടാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ഗാനത്തിനായി കാത്തവർക്ക് നിശാഗന്ധിയിലൂടെ.

പഴമയുടെ ഗന്ധമുള്ള ഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി നിശാഗന്ധിയിൽ അടുത്തതായിട്ട് കൈതപ്പൂ വിശറിയുമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. 1970 പുറത്തിറങ്ങിയ പേൾ വ്യൂ എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം. ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനും മാധുരി അമ്മയും ചേർന്നിട്ടാണ്. വയലാറിന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷാണ്. ആസ്വദിക്കാൻ ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

വരികളിലൂടെ എത്ര മനോഹരമായിട്ട് വർണ്ണിക്കാൻ സാധിക്കും എന്ന് നമ്മളെയൊക്കെ കാണിച്ചു തന്ന ഒരു വ്യക്തിയായിരുന്നു വയലാർ. വയലാറിന്റെ പല ഗാനങ്ങളിലും, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് തുടങ്ങുന്ന ഗാനങ്ങളിൽ ആ ഒരു ഭംഗി നമുക്ക് ഇന്നും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു ഗാനമാണ് വെണ്ണ തോൽക്കുമുടലോടെ എന്ന് തുടങ്ങുന്നത്. ജി ദേവരാജൻ മാഷാണ് കേട്ടോ ഈ ഒരു ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത്. ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത്. ദാസേട്ടനാണ് ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

മധുരമുള്ള ഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് നിശാഗന്ധിയാണ്, ഒപ്പമുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. നിശാഗന്ധിയിൽ ഇനി അടുത്തത് കദളി വനങ്ങൾക്കരികിലോ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ഒദയനന്റെ മകൻ എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. ആലപിച്ചിരിക്കുന്നത് പി സുശീലയാണ്. വരികൾ ഒരുക്കിയിരിക്കുന്നത് വയലാറാണ് കേട്ടോ. വയലാറിന്റെ ഈ വരികൾക്ക് മനോഹരമായ ഈണം പകർന്നിരിക്കുന്നത് ജി ദൈവരാജൻ മാഷാണ്. ഈ കൂട്ടുകെട്ടിൽ പറഞ്ഞ അതിമനോഹരമായ ഒരു ഗാനം തന്നെയാണ് കദളി വനങ്ങൾ എന്ന് തുടങ്ങുന്നത്. ഈ ഗാനത്തിനായി കാതോർക്കും നിശാഗന്ധിയിലൂടെ.

ഒരുപാട് പ്രത്യേകതകളുള്ള ചിത്രമാണ് ഗന്ധർവ ക്ഷേത്രം. ഈ ചിത്രത്തില് എല്ലാ പാട്ടുകളും മനോഹരമാണെങ്കിലും ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും എന്ന് തുടങ്ങുന്ന ഗാനം തലമുറ ഭേദമന്യേ നമ്മൾ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു ഗാനാണല്ലേ. ഈ ഗാനത്തിന് വരികൾ ഒരുക്കിയിരിക്കുന്നത് വയലാറാണ് കേട്ടോ. അത് തന്നെയാണ് ഈ ഒരു ഗാനത്തിന്റെ ഭംഗി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്ര മനോഹരമായ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ജി ദൈവരാജൻ മാഷാണ്. ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ യേശുദാസും. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

പഴയകാല ചിത്രങ്ങളും അവയിലെ ഗാനങ്ങളും ഇന്നും വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ ആ ഒരു ഭംഗി കൊണ്ട് തന്നെയാണല്ലേ. വരികളുടെ പ്രയോഗം, താളങ്ങളുടെ ആ ഒരു ഭംഗിയും എല്ലാം കൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു ഗാനമാണ് നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. എത്ര തലമുറ മാറിയാലും എത്ര കാലം കഴിഞ്ഞാലും ദാ ഈ ഒരു പാട്ട് മലയാളികൾ അങ്ങനെ മറക്കുന്നതല്ല. ഈ ഒരു പാട്ടിൻ്റെ വരി പറഞ്ഞാൽ ഈ പുതിയ തലമുറയിലെ ഒരു കുട്ടിക്ക് പോലും അറിയാതിരിക്കില്ല എന്നതാണ് സത്യം. പാട്ടേതാണെന്നല്ലേ, തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി എന്ന് തുടങ്ങുന്നതാണ് ചിത്രം കൂട്ടുകുടുംബം. ജി ദേവരാജൻ മാഷാണ് ഈ ഒരു ഗാനത്തിൻ്റെ ഈണം പകർന്നിരിക്കുന്നത്. വരികൾ വയലാറിൻ്റെതും, ആലാപനം ദാസേട്ടൻ. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനിയടുത്തതായി.

ഇരിക്കുന്നത് കേൾക്കുന്നത് നിശാഗന്ധിയാണ്. ഒപ്പമുള്ളത് ഞാൻ ആർജെ അപർണ. നിശാഗന്ധിയിൽ ഇനി അടുത്ത ഗാനം തുറന്നിട്ട ജാലകങ്ങൾ എന്ന് തുടങ്ങുന്നതാണ്. ചിത്രം ദത്തുപുത്രൻ. പി സുശീലാമ്മയാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ ഒരു ഗാനത്തിന്റെ പിറവിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് വയലാറും ജി ദേവരാജൻ മാഷുമാണ്. ഈ മനോഹരമായ ഗാനത്തിനായി കാത്തോർക്ക നിശാഗന്ധിയിലൂടെ.

ഇന്ന് നമ്മൾ നിശാഗന്ധി ആരംഭിച്ചപ്പോ പഞ്ചവൻ കാട് എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനത്തിലൂടെയാണ് ആരംഭിച്ചത്. ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് ഇതേ ചിത്രത്തിലെ മറ്റൊരു ഗാനമാണ് കേട്ടോ. ഗാനം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കള്ളിപ്പാലകൾ പൂത്തു എന്ന് തുടങ്ങുന്നതാണ്. ഈ ഒരു ഗാനത്തിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് വയലാറും ജി ദേവരാജൻ മാഷും ചേർന്നിട്ടാണ് കേട്ടോ. ആലപിച്ചിരിക്കുന്നത് ദാസേട്ടൻ. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

പഴയ കാലഘട്ടത്തിലെ ഓർമ്മകളും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പതി നിശാഗന്ധിയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. വിട പറയും മുമ്പ് ഒരു മനോഹരമായ ഗാനം കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ മുത്തുമണി പളുങ്കുവെള്ളം എന്ന് തുടങ്ങുന്നതാണ്. ചിത്രം ആരോമലുണ്ണി, വയലാറിന്റെ വരികൾ ജി ദേവരാജൻ മാഷിന്റെ സംഗീതം, ആലപിച്ചിരിക്കുന്നത് ദാസേട്ടൻ. ഈ മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായവും ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുന്നു ആർ ജി അപർണ.

റേഡിയോ മാറ്റ്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.